ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേയില്ലം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 8. മലയാള വർഷം 1201, കർക്കിടകം 14. 2026 ജൂലൈ 30, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 1 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം കെ പി കുഞ്ഞിമൂസ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, മാപ്പിളപ്പാട്ടുകൾ, 7:20 ദീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 മുഹമ്മദ് റിഫായി പങ്കെടുക്കുന്ന ഇമണി ബല്യലോകം എന്ന പരിപാടിയും, 8:30 മുതൽ 9 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ രാജ്യസഭ ഇന്നലെ പാസാക്കി. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ജനഗണമനയ്ക്ക് എന്ന പോലെ 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ലഭിക്കുന്നതാണ് ബില്ലിലെ മാറ്റം. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ബിൽ ലോക്സഭ പാസാക്കി, ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. പദ്ധതികൾ വൈകുന്നതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ 5 ഭരണപരിഷ്കാര നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തീരുമാനം. 2014 സെപ്റ്റംബർ 1 മുമ്പ് വിരമിച്ചവരും യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന PF പെൻഷൻ വിഹിതം അടച്ചിട്ടുള്ളവരുമായവർക്ക് വിരമിക്കും മുമ്പ് ഓപ്ഷൻ നൽകിയിട്ടില്ല എന്നതിന്റെ പേരിൽ ഉയർന്ന PF പെൻഷൻ നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. ഇതോടെ ആഴക്കടൽ മത്സ്യബന്ധനം വീണ്ടും ആരംഭിക്കും. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒമാൻ മുന്നോട്ടുവച്ച ഹോർമോസ് കടലിടുക്ക് നിയന്ത്രണ പദ്ധതി ഇറാൻ തള്ളി. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൌദി അറേബ്യ സംയുക്ത ആക്രമണത്തിൽ 20 മരണം. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ ഇന്ത്യയുടെ മലയാളി താരം S ശ്രീശങ്കറിന് വെള്ളി.
1: വർണ്ണങ്ങൾ വസന്തം തീർക്കുന്ന സുഗന്ധം പെയ്യുന്നൊരു വിപണി വഴി തമിഴകത്തിന്റെ മണ്ണിൽ വിരിഞ്ഞ് മലയാളിയുടെ മംഗല്യങ്ങൾക്കും ഉത്സവങ്ങൾക്കും ചന്തമേകുന്ന നമ്മുടെ സ്വന്തം പൂവിപണി ആഘോഷങ്ങളുടെ അലങ്കാരത്തിനപ്പുറം ഇന്ന് കോടികൾ മറിയുന്ന വൻ വാണിജ്യ സാധ്യതയായി ഈ മേഖല മാറിക്കഴിഞ്ഞു. പരമ്പരാഗത കർഷകർ മുതൽ ഹൈടെക് ബിസിനസ്സുകാർ വരെ ഇതിൽ സജീവമാണ്. എങ്കിലും വിലക്കയറ്റത്തിന്റെ കരിനിഴലുകൾ ഈ സുഗന്ധ വഴികളിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കേരളത്തിലെ പൂവിപണിയുടെ നേർക്കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ് പ്രഭാതഭേരി. തോവാളയിൽ നിന്നുള്ള പൂ വിൽപ്പനക്കാരനാണ് ഷൺമുഖം.
2: அங்க மேக்ஸிமம் அவங்களோட மெயின் டிமாண்ட் வந்து பிச்சிப்பூ தான் நம்ம தோள மார்க்கெட்டோட ரொம்ப மெயின் யூஎஸ்பினே சொல்லலாம். இது போக மல்லிப்பூ, அப்புறம் கிரெயின் ரோஸ் வெரைட்டி, அரளி மாலை, கிரேண்டி மாலை, சம்மங்கி பூ. 30-40 வெஹிக்கிள்ஸ் ரெகுலரா போயிட்டு இருக்கு. பிச்சிப்பூ வந்து நம்ம ஊர் பூ ஸ்மெல் வந்து அங்க மலையாளிகளுக்கு வந்து ரொம்ப பிடிக்கும். இங்குள்ள அந்த அரோமா வந்து அவங்களுக்கு ரொம்ப பிடிக்கும், கேரளா பீப்புளுக்கு. அதனாலதான் அவங்க பிச்சியை வந்து ரொம்ப விரும்பி எடுக்கிறது நம்ம மார்க்கெட்ல இருந்து.
1: വയനാട്ടിൽ ഹൈബ്രിഡ് പൂ കൃഷി ചെയ്യുന്ന ഡോക്ടർ നിസാർ അബൂബക്കർ.
3: ഈ ഒരു ഓണം വിപണി വരുന്ന സമയത്ത് അപ്പൊ അവിടെ ചെയ്യുന്ന ഹൈബ്രിഡ് ആഫ്രിക്കൻ മാരിഗോൾഡ്, ബ്രൈറ്റ് ഓറഞ്ചും ബ്രൈറ്റ് യെല്ലോയും, ഈ 2 കളറിലുള്ള പൂക്കളാണ് ഇപ്പൊ ഞങ്ങളവിടെ കൃഷി ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കറുകളോളം സ്ഥലം ഒരുമിച്ച് പൂ തുലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഈ ഓണം സീസണിൽ നമ്മളെ കേരളീയർക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നമ്മൾ നല്ലൊരു വരുമാനം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 45-60 ദിവസം കൊണ്ട് നമുക്ക് ഇത് പൂക്കളിട്ട് പൂവായി തുടങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു 3 മാസത്തോളം ഇത് പൂക്കുന്ന ഒരു കാലമാണ്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമുക്ക് ഈ മാരിഗോൾഡ് എന്ന് പറയുന്നത് മറ്റു ചെടികളെ പൂക്കളെ പോലെ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി കീടങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു തൈയാണ്. കാരണം ഇത് നമ്മളുടെ മറ്റു ചെടികളുടെ മരങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിന് പോലും നമുക്കൊരു കീടനാശിനി തളിക്കുന്നതിലൊക്കെ കാര്യമായിട്ടുള്ള ആവശ്യം വരുന്നില്ല. കാരണം ഇതിന് തന്നെ അതിൻ്റെതായിട്ടൊരു പവർ ഉള്ള ഒരു ചെടിയാണ്. ഇതിന് വലിയ രീതിയിലുള്ള വളം പ്രയോഗമൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവാമൃതവും അതുപോലെ തന്നെ ഈ ചാണകം പുളിപ്പിച്ച മിശ്രിതവും മാത്രമാണ് ഇതിന് ഒരു വളമായിട്ട് ചെയ്യുന്നത്.
1: നഗരത്തിലെ ഒരു ഇവന്റ് മാനേജ്മെന്റ് CEO ശില്പ ശശികുമാർ.
4: ഫ്ലവേഴ്സ് എല്ലാം ഞങ്ങളിപ്പോ വേറെ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതല്ല, ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കാറുണ്ട്. പിന്നെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഞങ്ങൾ അത് വേറെ സ്റ്റേറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ റേറ്റ്സ് ഒരു ഫാക്ടറാണ്. നമ്മളിപ്പോ ചാലയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു റേറ്റിലായിരിക്കില്ല നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ വരുന്നത്. ഞങ്ങളുടെ ഒരു നേരത്തെയുള്ള പ്രീ ബുക്കിംഗ് ഒക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് ടൈം എടുത്ത് ഡെലിവറി ചെയ്യാൻ നോക്കാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ്, ഇവിടെയുള്ള ഫ്ലവർ മെർച്ചൻസിന്റെ നിന്ന് തന്നെയാണ് ഫ്ലവേഴ്സ് എടുക്കുന്നത്. ക്ലയൻസ് ആണ് ആക്ച്വലി ഫ്ലവേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഞങ്ങൾ അവർക്ക് ഒരു ഐഡിയ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ക്ലയൻസിന് ആക്ച്വലി മുല്ല വേണ്ട, പിച്ചി ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ സഹായിക്കാവുന്നതാണ്. വേറെ ടൈപ്പ് മുല്ല പീച്ച് അതൊക്കെ നമുക്ക് വെഡിങ് ഹിന്ദു വെഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ട്രഡീഷണൽ ഡെക്കോറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ആണ്. അല്ലാണ്ട് നമ്മളൊരു ക്രിസ്ത്യൻ വെഡിങ് റിസപ്ഷൻ അങ്ങനത്തെ ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് കൂടുതലും ബാംഗ്ലൂർ ഫ്ലവേഴ്സ് ആയിരിക്കും എടുക്കുന്നത്.
1: കാഞ്ഞിരംകുളം കൃഷി ഓഫീസർ അമൃത,
5: ഇപ്പൊ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പുഷ്പ കൃഷിക്ക് വേണ്ടിയിട്ട് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ, അതായത് പഞ്ചായത്തുമായിട്ട് ചേർന്ന് നമ്മൾ പുഷ്പകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ അംഗങ്ങളും നമ്മളല്ലാതെ വ്യക്തിഗത കർഷകർക്കും കുടുംബശ്രീക്കാർക്കും കൂടെ ചേർന്ന് നമ്മൾ ചെണ്ടുമല്ലി തൈകളാണ് നമ്മൾ പദ്ധതി മുഖേന ഇറക്കി നൽകിയത്. കൃഷിഭവനോട് ചേർന്ന സ്ഥലവും അല്ലാതെയും പട്ടത്തിനെടുത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. നിലമെല്ലാം ഒരുക്കി കുമ്മായമൊക്കെ ഇട്ട് അടിവളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ചെണ്ടുമല്ലി തൈകൾ നട്ട് ഏകദേശം ഒരു മാസം ആകുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഒരു മാസം ആകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ തല നുള്ളി കൊടുക്കും. ഓഗസ്റ്റ് 16 കഴിയുമ്പോഴത്തേക്ക് കത്തം തുടങ്ങും. അപ്പൊ അതനുബന്ധിച്ച് പൂക്കൾ കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിപ്പോ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്.
1: കാഞ്ഞിരംകുളം കുടുംബശ്രീ CDS മെമ്പർ വസന്ത,
6: ജമന്തി കൃഷി ചെയ്ത് നിറയെ പൂക്കൾ കിട്ടി. ഞാൻ ഈ പൂക്കൾ പറിച്ച് കാഞ്ഞിരംകുളം പൂക്കടയിൽ വിൽക്കുമായിരുന്നു. ഇതിൽ നിന്ന് നല്ല ഒരു വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു 7 ചേർന്നാണ് കൃഷി ചെയ്തത്. എന്റെ വീട്ടിൽ തന്നെ ഉള്ള വളങ്ങളൊക്കെയാണ്, ഈ കോഴിയുടെ വളമൊക്കെ ാണ് ഞാനിത് ചെയ്തത്.
1: പാലക്കാട് തേൻകുറിശ്ശി കൃഷി ഓഫീസർ ശ്രീധു പി പ്രേമൻ,
7: ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അതിന്റെ ഭാഗമായിട്ട് 2022-23 സാമ്പത്തിക വർഷത്തിലെ ജനകീയ ആസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പെരുമാറ്റി ഗ്രാമപഞ്ചായത്തില് ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ ഞങ്ങൾ ഓണത്തിന് മുന്നോടിയായി കർഷകർക്ക് വിതരണം ചെയ്തത്. 75% സബ്സിഡിയോടുകൂടി ഒരു തൈന് 1.25 രൂപ എന്ന നിരക്കിലാണ് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ചെണ്ടുമല്ലി കൃഷി എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് പൂ കൃഷിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെണ്ടുമല്ലി ലേബർ കോസ്റ്റ് കുറവാണ്. ഇപ്പൊ വാടാമല്ലി പോലുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ വേണം അത് പൂവ് എറുത്തെടുക്കാനായിട്ട്. ചെണ്ടുമല്ലിനെ സംബന്ധിച്ച് നമുക്ക് 21 പ്രായമുള്ള ഹൈബ്രിഡ് തൈകൾ കൊടുത്തു കഴിഞ്ഞാൽ 8-70 നമുക്ക് അതിന്റെ വിളവെടുപ്പ് ആരംഭിക്കാൻ പറ്റും. ഒരു ചെടിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം, 1 നിന്ന് 8 വരെ പൂക്കൾ നമുക്ക് നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.
1: മലപ്പുറം എടപ്പാൾ സ്വദേശി സുകുമാരൻ,
8: പൂക്കൃഷി 4 ഇപ്പൊ ചെയ്യുന്നു. ചെണ്ടുമല്ലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓറഞ്ച് മഞ്ഞ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് ആയിട്ട് നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ അത്തത്തിന് മുന്നേ പൂവായി കഴിഞ്ഞാൽ മാത്രമേ പൂവിന് വില കിട്ടുകയുള്ളൂ. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇതിൽ ഉണ്ടാവാറുണ്ട്. കൃഷി ലാഭം തന്നെയാണ്. ലാഭത്തിൽ എത്തണമെങ്കിലും നമുക്ക് അത്തത്തിന് മുന്നേ പൂവായി കഴിഞ്ഞാൽ ലാഭമാണ്. 10 നമുക്ക് വിപണിയുടെ അത്യാവശ്യം വില കിട്ടും. അത് കഴിഞ്ഞാൽ ആ പൂവിന് വിലയില്ല, ഇവിടെ മാർക്കറ്റില്ല. കടകളിലേക്കൊന്നും നമ്മുടെ പൂവ് അവരുണ്ട്, അവർക്ക് എല്ലാ ദിവസവും പുറത്തുനിന്ന് പൂവ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൂവ് എടുത്താൽ അവർക്ക് പിന്നീട് ആ പൂവ്, അവർ വരുന്ന പൂവ് സ്ഥിരമായിട്ട് കിട്ടുന്നത് ഇല്ലാതെയാവും.
1: ചാലയിൽ പൂക്കട നടത്തുന്ന ശ്രീകുമാരൻ,
9: ബിസിനസ് കൂടുതലുണ്ടാവുന്നത് വന്ന് ചിങ്ങ മാസത്തിലാണ്. ശകലം പിച്ചി മുല്ലയൊക്കെ വില കുറഞ്ഞു തുടങ്ങി. മറ്റുള്ള കളർ പൂവുകൾക്ക് കുറച്ച് വിലയുണ്ട്. ഓളിന്ന് പിച്ചി മുല്ലയാണ് പറഞ്ഞത്. മൈസൂറിന്നും ബാംഗ്ലൂർ നിന്നും ദിണ്ടുക്കല് സേലത്ത് നിന്ന് പറഞ്ഞുണ്ട്. പൊതുവെ ബിസിനസ് ഇപ്പൊ വളരെ കുറവാണ്.

0: ഉൽപ്പാദനം പൂവിന് വില കൂടും. ഇത് നമ്മുടെ നാട്ടിലൊന്നും പൂവില്ലല്ലോ, എല്ലാം കണ്ണൻ നാട്ടിൽ നിന്ന് വന്നാലേ ഉള്ളൂ. ഇന്നും സാധാരണ ഈ മാസങ്ങളൊക്കെ ഇതിനെയും കാട്ടി കൃഷി മൂല്യം വില കുറഞ്ഞ് വരേണ്ട കാലഘട്ടമാണ്. പൂ പറിക്കാൻ ആളില്ല, പൂ കൃഷി ചെയ്യാൻ അതിനുള്ള കാശ് കിട്ടാറില്ല, അതുകൊണ്ട് ജോലിക്ക് ആൾക്കാരില്ല.
1: പൂ കെട്ടി ഉപജീവനം നയിക്കുന്ന സുജ രഘുനാഥൻ.
2: 25 വർഷമായിട്ട് ഞാൻ പൂ കെട്ടുന്നു. നമ്മൾ ജീവിക്കുന്നതും വളരെ ബുദ്ധിമുട്ടിയാണ്. പൂ കെട്ടാൻ വലിയ കൂലിയില്ല. പുറത്തുനിന്ന് പൂ എടുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പൂ കെട്ടാനായിട്ട് വരുമാനം കുറവായതുകൊണ്ട് തന്നെ ആരും വരാൻ ചാൻസില്ല.
1: പൂകെട്ടി ഉപജീവനം നയിക്കുന്ന മറ്റൊരു തൊഴിലാളി ഐശ്വര്യ.
3: എല്ലാരും ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി പ്ലാസ്റ്റിക് അതുപോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓർഡർ കിട്ടുന്നതും കുറവാണ്. ഈ ഒരു മേഖല ഇനി എത്ര നാൾ കണ്ടിന്യൂ ആയി പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും ഇപ്പോൾ ഉണ്ട്. ബാക്കി എല്ലാ ദിവസേന കൂലി കിട്ടുന്ന എല്ലാവർക്കും ESI പോലത്തതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെൻഷനോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു ജോലിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് നമ്മളെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതായത് ഇപ്പൊ 1 കിലോ ഒക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു 1.5 to 2 മണിക്കൂർ സമയം വരെയൊക്കെ എടുക്കും. പിന്നെ ഹാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് അല്ലാതെ ഈ പിച്ചി മുല്ല ജമന്തി അങ്ങനെയുള്ള ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു പൂ കെട്ടുന്ന തൊഴിലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് അറിയാം. ഇപ്പം അമ്മ കെട്ടുന്നുണ്ടെങ്കിൽ എനിക്കും എന്റെ അനുജത്തിക്കും അച്ഛനും എല്ലാവരും ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട്.
1: പൂക്കളെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ചിന്മയി ശ്രീദർശ.
4: ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ എന്റെ വീട്ടിൽ ഒരുപാട് പൂക്കളും മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം തൊട്ട് ഞാൻ അച്ഛന്റെ കൂടെയൊക്കെ ഈ പൂക്കളെ ഒരുപാട് പരിപാലിച്ച് അങ്ങനെ വളർന്ന ഒരാളാണ് ഞാൻ. പുതിയൊരു ചെടി വാങ്ങി നമ്മൾ പരിപാലിച്ച് ഒരു ദിവസം അതിലൊരു പൂ കാണുന്ന ഒരു സന്തോഷം. നമുക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക പൂക്കളും എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിച്ചി മുല്ല മന്ദാരം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ അയൽവക്കത്ത് ഒരു പ്രോഗ്രാം വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഒരുപാട് പൂക്കളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും ഒരു വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതല്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വീട്ടിൽ വരുമ്പോ അവര് ഇങ്ങനെ കളിയാക്കി പറയും, ഇതൊരു കടയ്ക്കുള്ള പൂവുണ്ടല്ലോ, നിങ്ങൾക്കൊരു പൂക്കട തുടങ്ങിക്കൂടെ എന്ന് വരെ തമാശ പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ തന്നെ പൂക്കള് അടുത്ത് പോയി അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു.
1: കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ബീന MB.
5: സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പൂ കർഷകർക്കായിട്ട് 3 രീതിയിലാണ് ധനസഹായം നൽകുന്നത്. 1 കട്ട് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ, 2 ബൾബസ് അഥവാ റൈസോമാറ്റിക് ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിലും, 3 ലൂസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നതാണ്. ഓണത്തിന് ഉപയോഗിക്കുന്ന ജമന്തി ആവട്ടെ, മുല്ല, കനകാമ്പരം, താമര എന്നിവയെല്ലാം ഈ ലൂസ് ഫ്ലവേഴ്സ് ഇനത്തിലാണ് വരുന്നത്. ഈ ലൂസ് ഫ്ലവേഴ്സിന് ധനസഹായം എന്ന് പറയുന്നത് 1 ഹെക്ടറിന് 50,000 രൂപ ഇരിക്കുകയാണ്. ആ 50,000 രൂപയുടെ 40% തുകയാണ് സബ്സിഡി ഇനത്തിൽ നമ്മൾ കർഷകർക്ക് നൽകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കിവിടെ പൂവിന്റെ ഒരു കൾച്ചർ കുറവാണ്. നമുക്ക് ഈ 10 ദിവസം ഓണം കൊണ്ട് കഴിയും. അത് കാരണമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എക്സ്പോർട്ട് വരുന്നത് പൂക്കൾ. തമിഴ്നാട്ടിലായിക്കോട്ടെ, അവർക്ക് എന്നും ആഘോഷങ്ങളാണ്. അവരുടെ വീട് അലങ്കരിക്കാൻ എല്ലാം അവർ ജമന്തി പൂക്കളും മറ്റു പൂക്കളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ നമ്മളിവിടെ കർഷകരിൽ നിന്ന് പൂക്കൾ കച്ചവടക്കാർ എടുക്കാതെ പോകുന്നത്. പൂ വെട്ടുന്നവരൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, മിക്കതും സ്ത്രീകളാണ്, പ്രായമുള്ള അമ്മമാരാണ്. ഈ അമ്മമാരുടെ കാര്യങ്ങളോ ഇവരുടെ പ്രശ്നങ്ങളോ ഒരിടത്തും പറയാതെയും ആരും അറിയാതെയും പോകുന്നത് നിങ്ങൾ പറഞ്ഞാൽ വളരെ സത്യമാണത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പോലും ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ പൂ വെട്ടി ജീവിക്കുന്നവർ, അവർക്കായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ നമുക്കില്ല. മറ്റു രീതിയിൽ ഏതെങ്കിലും ഇത് ഇവർ കൃഷിയിലൂടെ ജീവിച്ചു വരുന്നവരാണെന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ പർപ്പസ് കൊണ്ടുവരേണ്ടി വരും.
1: കേവലം ഒരാഘോഷ തിളക്കത്തിനപ്പുറം ആയിരങ്ങളുടെ വിയർപ്പും പ്രതീക്ഷയുമാണ് നമ്മുടെ പൂ വിപണി. പരമ്പരാഗത തൊഴിലാളികളെ ചേർത്ത് പിടിച്ചും പുതിയ കൃഷി സാധ്യതകളെ പ്രോത്സാഹിപ്പിച്ചും ഈ മണ്ണിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. കൃത്യമായ ഏകോപനവും ജനപങ്കാളിത്തവും ഉണ്ടായാൽ ഹരിത ഭംഗിയോടൊപ്പം വലിയൊരു സാമ്പത്തിക പുരോഗതിയും ഈ പൂ വിപണിയിലൂടെ നമുക്ക് സ്വന്തമാക്കാം.
6: പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
5: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
6: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപ്പാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണം െന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി ബിജെപി. വെടിവയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ്മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മപദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മപദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: സെൻസസിന്റെ 1-ാം ഘട്ടമായി വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1-ാണ് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ 2-ാം ഘട്ടമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
1: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T-47 വിഭാഗം ഫൈനലിൽ ഒന്നും രണ്ടും സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡിൽ ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത് ഒന്നാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ രണ്ടാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജംപ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും

0: അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളിമെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ഗുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആന്റ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡിജിപി നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട എസ് എ പി പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആന്റ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് ഐ പി എസ് ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് ഡിഐജി കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം കെ പി കുഞ്ഞിമൂസ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. മാപ്പിളപ്പാട്ടുകൾ. 7:20 ദീപവിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും. 7:45 മുഹമ്മദ് റിഫായി പങ്കെടുക്കുന്ന ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയും. 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: കാലാവസ്ഥാ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള തീയതികളിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റ് വീശാൻ സാധ്യത. ഇനി വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില നോക്കാം. അഗത്തി കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KP കുഞ്ഞിമൂസ.
1: മഹത്തായ സാമൂഹ്യ ലക്ഷ്യത്തിന്റെ പ്രകാശം ഇരുട്ടിന്റെ ദുർഗങ്ങളെ തകർക്കാൻ കരുത്തേകും. ഇണങ്ങി ജീവിക്കാൻ ഹൃദയത്തിൽ നറുമലർ കരുതി വെക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. മഹാത്മാക്കളുടെ ജീവിതങ്ങൾ വിലപ്പെട്ടതാവുന്നത് അവരുടെ ത്യാഗവും സഹനവും ലക്ഷ്യബോധവും അനുകരണീയ മാതൃകകൾ ആവുന്നതുകൊണ്ടാണ്. സൗമ്യവും മധുരവും ശുദ്ധവും ലളിതവുമായിരിക്കും ലക്ഷ്യബോധമുള്ളവന്റെ ഭാഷ. കളങ്കമേശാത്ത മനസ്സിന്റെയും കർമ്മത്തിന്റെയും ഉടമകളാണവർ. വാക്കും പ്രവൃത്തിയും വിചാരവുമെല്ലാം സത്യത്തിന്റെയും

0: പ്രായോഗികമായ ജീവിതത്തിന് മനുഷ്യനെ സന്നദ്ധമാക്കാനും ഇതാവശ്യമാണ്. വിദ്യ തന്നെയാണ് സമ്പത്ത് എന്ന് മനസ്സിലാക്കിയാൽ പണത്തിനും പ്രതാപത്തിനും പരക്കം പായുകയില്ല. അലക്ഷ്യമായ ജീവിതവും അനാവശ്യമായ ഉത്കണ്ഠയും മനുഷ്യനെ രോഗിയാക്കുന്നു. ജീവിതത്തോടുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് നീങ്ങണമെങ്കിൽ കർമ്മ നിരതനാവണം. മടിയെന്ന പിശാചിനെ അകറ്റാൻ അന്നന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്ക് നീട്ടാതിരിക്കുകയും വേണം. പ്രമുഖ തത്വശാസ്ത്രജ്ഞന്മാർ ഒറ്റക്കെട്ടായി പറഞ്ഞത് ഒരിക്കലും ജീവിതത്തെ ശുഷ്കവും ഹീനവുമാക്കരുതെന്നാണ്. ജീവിതം ആഹ്ലാദപ്രദമാക്കുന്നതിനും തദ്വാര സുന്ദരമാക്കുന്നതിനും ഇവരുടെ ജീവചരിത്രങ്ങൾ വളരെയധികം സഹായിക്കുന്നു. ബെർണാഡ് ഷാ പറഞ്ഞത്, ഉത്കണ്ഠയും മനക്ലേശവും എനിക്കില്ല, എനിക്കതിനൊന്നിനും സമയമില്ല എന്നാണ്. കഴിഞ്ഞതിനെപ്പറ്റി ആവലാതിപ്പെടാനും വരാനിരിക്കുന്ന കടുത്ത അനുഭവങ്ങളെപ്പറ്റി വേവലാതിപ്പെടാനും തയ്യാറെടുക്കാതെ കർത്തവ്യ നിർവഹണത്തിൽ നിന്നുള്ള സംതൃപ്തി ഓരോ വ്യക്തിയെയും ഭരിക്കണം. സ്വന്തം പ്രതിഭയെ വളർത്തിയെടുക്കുക, മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുക, ജീവിതം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കുക, ജീവിതത്തിന്റെ പുഞ്ചിരി പൊഴിക്കുന്ന മുഖം മാറോടണക്കുക, ചിന്തിച്ചുറച്ച ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുക. സ്വപ്രയത്നം പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ കൃഷിക്കാരനിൽ ആത്മസംതൃപ്തി ഓളം വെട്ടാറില്ലേ? ഇതിന്റെ പൊരുളാണല്ലോ പൈങ്കിളികളുടെ സ്വരത്തിൽ മാറ്റൊലിക്കൊള്ളുന്നത്. ഇതൊക്കെ മനുഷ്യ മനസ്സിലെ ആശയുടെ ദീപ നാളങ്ങളാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് KP കുഞ്ഞിമൂസ.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.
1: മഹത്തായ സാമൂഹ്യ ലക്ഷ്യത്തിൻ്റെ പ്രകാശം.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിലൂടെ.

പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്തു പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: മാപ്പിളപ്പാട്ടുകൾ സമാപിക്കുന്നു.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ദീപവിശേഷം കേൾക്കാം. അറിയിപ്പ്: കവരത്തിയിൽ ഉപയോഗിക്കുന്ന റേഷൻ കാർഡുകൾ കാർഡുടമകൾ നിലവിൽ താമസിക്കുന്ന വീടുകളുടെ ഇലക്ട്രിസിറ്റി ഉപഭോക്തൃ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. റേഷൻ കാർഡുകളുടെ ദുരുപയോഗം തടയുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടി. ഇതിനായി റേഷൻ കാർഡ് ഉടമകൾ 2026 ഓഗസ്റ്റ് 31 മുമ്പായി ഒരു ഗൂഗിൾ ഫോം പൂർണ്ണമായും പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതെന്ന് കവരത്തി ഡെപ്യൂട്ടി കലക്ടർ കാര്യാലയം അറിയിക്കുന്നു. ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കുന്നതിനായി 9496461625 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് rc/link എന്ന് മെസ്സേജ് അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി: 9496461625.

മറ്റൊരറിയിപ്പ്. ലക്ഷദ്വീപ് ഭക്ഷ്യ പൊതുവിതരണ വിഭാഗത്തിന്റെ ഉത്തരവ് പ്രകാരം കവരത്തിയിലെ റേഷൻ ഉപഭോക്താക്കളുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബഘടനയും NFSA അർഹത മാനദണ്ഡങ്ങളും പരിശോധിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം AAY കാർഡിലുള്ള ചിലരെ PHS കാർഡിലേക്കും PHS കാർഡിലുള്ള ചിലരെ APL കാർഡിലേക്കും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് നോട്ടീസ് ബോർഡിലും ഓഫീസ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിയുള്ളവർക്കും അർഹതയുണ്ടായിട്ടും PHS റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താത്ത കുടുംബാംഗങ്ങൾക്കും പരാതികളും പുതിയ അപേക്ഷകളും നേരിട്ടോ ഇമെയിൽ വഴിയോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം ഫുഡ് സപ്ലൈ ഓഫീസർ കവരത്തി. ഇമെയിൽ lac/sdo@nic.in.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
2: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സില ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
2: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിൻ്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ലയ.
1: ദീപിള ഇളുത്തുകാരിള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാ ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
3: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
2: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 10 പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ

0: സത്യസന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഒക്ടോബർ 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC-യുടെ 10th പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
1: IMC 2025 discussed about the world's capabilities. But this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology but the depth of its effect.
0: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോ വാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ August 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 കിലോവാട്ട് വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2500 രൂപയും 7 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള 3 ഫേസ് കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB ആവശ്യം. ഹൈടെൻഷൻ കണക്ഷനുകൾക്ക് കിലോവാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. August 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു.
4: अच्छा हुआ क्योंकि हमारे देश के लिए मेडल आया है, क्योंकि जिस हिसाब से हम प्रैक्टिस कर रहे हैं कोच को खुशी है और जितने भी हमारे जो सपोर्ट कर रहे हैं कॉन्फिडेंस तो ये है बाहर के जितने एथलीट हैं उनके साथ कंपटीशन कर रहे हैं हम मेडल जीते किस हिसाब से वो कंपटीशन कर रहे हैं हमारे से.
0: പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പ്പിൽ 40-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി കവരത്തി 1152 kHz. ഇപ്പോൾ സമയം 7:35:49. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം.

0: ഫാട്ടഫെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ടഫെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് ആയുഷ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ചായക്കടയിലാണ്. നമുക്ക് ആ ചായക്കടയിലെ മുതലാളിയെ തന്നെ പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് മുഹമ്മദ് ഹുസൈൻ.
0: ഇപ്പൊ ഈ ചായക്കട തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും?
1: ഇപ്പൊ 2 വർഷം കഴിഞ്ഞ.
0: 2 വർഷം കഴിഞ്ഞല്ലേ. ഹുസൈൻ കവരത്തി തന്നെയല്ലേ സ്ഥലം?
1: ഞാൻ കവരത്തിക്കാരനാണ്.
0: ഹുസൈന് ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഉമ്മ ഉണ്ട്, പിന്നെ പെങ്ങളുണ്ട്, ചേട്ടനുണ്ട്, അനിയനുണ്ട്.
0: കല്യാണം കഴിച്ചതാണോ ഹുസൈൻ?
1: ആ കല്യാണം കഴിച്ചതാണ്. 2 കുട്ടികളുണ്ട്.
0: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാണും പെണ്ണും കെവിയിലാണ് അവർ പഠിക്കുന്നത്.
0: ഹുസൈൻ ആകാശവാണി കവരത്തിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ കേൾക്കാറുണ്ട്.
0: അത് ഇത് നമ്മുടെ ഈ പരിപാടി ഏതാണെന്നറിയോ? ഇത് പാട്ടുപെട്ടി എന്ന് പറയുന്ന പരിപാടി.
1: ഈ പാട്ടുപെട്ടി എന്ന് പറയുന്ന പരിപാടിയാണ് ഞാൻ കേൾക്കാറുള്ളത്.
0: ഹുസൈൻ നമ്മുടെ ഇവിടെ കവരത്തിയിൽ തന്നെയാണല്ലോ അല്ലെ ജനിച്ചു വളർന്നതൊക്കെ?
1: ആ എല്ലാം കവരത്തിയിലാണ്.
0: നമ്മുടെ ഇവിടെ സ്കൂളിലാണ് പഠിച്ചതൊക്കെ അല്ലെ?
1: ആ
0: എങ്ങനെയാണ് ഈ ചായകട എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടുമാണോ രാത്രിയും ഉണ്ടോ, എങ്ങനെയാണിത്?
1: ഇല്ല, രാവിലെ ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് 10 മണിയാകുമ്പോൾ തുറക്കും, പിന്നെ 1 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, പിന്നെ വീണ്ടും 3 മണിയാകുമ്പോൾ വന്ന് തുറക്കും. ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഓഫീസ് ഏരിയയാണ്, അതുകൊണ്ട് ഓഫീസിന്റെ ടൈമിലാണ് നമുക്ക് ഇപ്പൊ കച്ചവടം ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആരും പിന്നെ കാണത്തില്ല ഈ ഭാഗത്ത്.
0: അപ്പോ ഇന്ന് ഈ പരിപാടിയിൽ ഹുസൈന് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് മലയാളം സിനിമയിലെ മിന്നൽവള എന്ന് പറയുന്ന പാട്ടാണ് കേൾക്കാൻ ഇഷ്ടം.
0: ആ മിന്നൽവള എന്ന് തുടങ്ങുന്ന പാട്ടല്ലേ?
1: ആ
0: അത് ഏത് സിനിമയിലത്തെ പാട്ടാണെന്ന് അറിയോ?
1: ഇല്ല, അതിപ്പോ ഓർമ്മയില്ല.
0: കുഴപ്പമില്ല, എന്നാലും നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഈ പാട്ട് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും.
0: ആ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്, അതായത് വാട്സപ്പ് ഗ്രൂപ്പ്?
1: വാട്സപ്പ് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
0: അവർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഹുസൈൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ മിന്നൽ വള എന്ന് തുടങ്ങുന്ന ഈ പാട്ട് വെച്ചുതരാം. അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

ഫെൻഫൂഷ സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെൻഫൂരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383. 10 ലക്ഷം തന്നാൽ മതി.

0: ആകാശവാണി കവരത്തി.
1: ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം.
2: ഇന്നൊരു കൊച്ചു കൂട്ടുകാർ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോന്റെ?
3: മുഹമ്മദ് റിഫായ്.
2: മുഹമ്മദ് റിഫായ് ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്? മോനിപ്പോ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: മൂന്നാം ക്ലാസ്സിൽ.
2: ഏത് സ്കൂളിലാണ്?
3: ഗവൺമെന്റ് ജെ ബി ജത്തിരാജ് സ്കൂൾ.
2: മോന്റെ വീട്ടിലാരൊക്കെയുണ്ട്?
3: എന്റെ വീട്ടിൽ ഞാനും എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ അനിയനും പിന്നെ എന്റെ വലിയമ്മയും എന്റെ വലിയപ്പയും എന്റെ മാമനും എന്റെ ഇളയമ്മയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ
2: കുറേ പേരുണ്ടല്ലേ വീട്ടില്. ഉമ്മയുടെ പേരെന്താ?
3: ഹസനത്ത്.
2: ഉമ്മ എന്താ ചെയ്യുന്നത്?
3: ഉമ്മ ടീച്ചർ ഹൈസ്കൂൾ പണിയെടുക്കണ്ട.
2: ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്?
3: ഉമ്മ ആറിലും ഏഴിലും പഠിപ്പിക്കുന്നു.
2: ഓക്കെ. ഇപ്പടി പേരെന്താ?
3: അബ്ദുറഹ്മാൻ.
2: ഉപ്പ എന്താ ചെയ്യുന്നത്?
3: ഉപ്പ നേവൽ ബേസിൽ ജോലി ചെയ്യുന്നു.
2: ചേത്തലാത്ത ദ്വീപിൽ തന്നെയാണോ?
3: ഇപ്പ ചേത്തലാത്ത ദ്വീപ്.
2: മുമ്പ് എവിടെയായിരുന്നു?
3: മുമ്പ് കവരത്തി.
2: ഇന്ന് മണിബല ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്?
3: പാട്ടും കഥയും.
2: നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ ആദ്യം?
3: അസ്സലാമു അലൈക്കും. കാറ്റും കുയിലും.

ചുറ്റിയ മധുമാസം കാലത്തിൻ്റെ പാപം കഴുകാൻ പടപ്പിനായി റമദാൻ മാസം നെയ്യും.

0: മുപ്പത് നാളിലെ നോമ്പിൻ പൂരിഷ കഥയിലൊന്ന് മൊതുങ്ങൂല മുത്തു റസൂലൊന്ന് പാതിരാവിലും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല മുത്തു റസൂലൊന്ന് പാതിരാവിലും മുസല്ല വിട്ടിറങ്ങിയിട്ടില്ല കാറ്റും കുയിലും കഹലിലോതി പറിൽ ചുറ്റണം അത് മാസം കാലത്തിൻ്റെ പാപം കറുകാൻ പടപ്പിനാറമവാൻ മാസം.
1: നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്.
0: താങ്ക് യു.
1: പാട്ട് എവിടെ നിന്നാ പഠിച്ചത്?
0: ഉമ്മ പഠിപ്പിച്ച.
1: പിന്നെ വീട്ടില് കുറെ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ?
0: അതെ.
1: അവരൊക്കെ പേരറിയോ?
0: അതെ.
1: പരിചയപ്പെടുത്തോ വീട്ടുകാരെ ഒന്ന്?
0: അതെ, വലിയപ്പയുടെ പേര് അറ്റക്കോയ, വലിയമ്മയുടെ പേര് ഹാജറ, അങ്കിളിന്റെ പേര് അസഹർ, ആന്റിയുടെ പേര് ഷഹനാസ്, എന്റെ ആന്റിയുടെ മോളുടെ പേര് ഹെൻസ, എന്റെ അനിയന്റെ പേര് ദിയാൻ.
1: ദിയാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
0: നേസറി.
1: റിഫായ് ഇപ്പൊ മൂന്നാം ക്ലാസ്സിലാണല്ലേ?
0: അതെ.
1: റിഫായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ?
0: ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ് ആരാ പഠിപ്പിക്കുന്നേ?
0: ഫിറോസ് സാർ.
1: ഫിറോസ് സാറാണോ?
0: അതെ.
1: പിന്നെ ഏതാ ഇഷ്ടം?
0: പിന്നെ മാത്സ്.
1: മാത്സ് ആരാ എടുക്കുന്നേ?
0: അറ്റക്കോയ സാർ.
1: ആ, ഇത് രണ്ട് വിഷയമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
0: അതെ.
1: റിഫായ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ?
0: അതെ.
1: പേരെന്താ കൂട്ടുകാരുടെ?
0: അസീം, യാഫി, അഹിയാൻ, അസാൻ, അസീൽ, റയാൻ, അമിൻ, ഹക്ക്.
1: ഇപ്പൊ കുറേ കൂട്ടുകാരുണ്ടല്ലോ.
0: അതെ.
1: നിങ്ങൾ കൂട്ടുകാരോടൊപ്പം എന്താ ചെയ്യാറ്? വൈകുന്നേരങ്ങളിൽ കളിക്കാരൊക്കെ പോകാറുണ്ടോ?
0: ഓ, കളിക്കും. ഫുട്ബോളും അങ്ങനത്തെ കുറെ, ക്രിക്കറ്റും അങ്ങനത്തെ എല്ലാം കളിക്കും.
1: ആ, നിങ്ങളുടെ ദ്വീപിലെ സ്പെഷ്യൽ ഒക്കെ എന്ത് കളിയാ കളിക്കാറ്?
0: അസീസും ക്രിക്കറ്റും ഫുട്ബോളും മരഞ്ഞ കളിയും കാരം ബോർഡും ലുഡോയും ചെസ്സും.
1: ഇപ്പൊ കുറേ കളിക്കാറുണ്ടല്ലേ.
0: അതെ.
1: ഇനി നമ്മുടെ വലിയ ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: കവിത.
1: കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കവിത ചൊല്ലിയാലോ?
0: ആ, ഇന്ത്യക്കാട് ബാലചന്ദ്രന്റെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക്

പുഴകൾ സർവവും കാറ്റ് പോലും വേർപടക്കി കാത്തു നിൽക്കും നാളുകൾ, കാറ്റ് പോലും വേർപടക്കി.

0: ഇന്നത്തെ മന്ത്രണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?
1: നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്.
0: താങ്ക് യു.
1: ധാരാ ഈ കവിത പഠിപ്പിച്ചാന്നെ. നല്ല അടിപൊളി കവിതയായിരുന്നു.
0: എന്റെ ബാപ്പ പഠിപ്പിച്ചത്.
1: ഇപ്പൊ പഠിപ്പിച്ച പാട്ടാണല്ലേ?
0: അതെ.
1: പിന്നെ കഥയൊക്കെ പറയാനറിയോ?
0: അതെ.
1: പിന്നെ നിങ്ങളുടെ ചേത്തില്ലാത്ത ദ്വീപിലെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടാണ് നമ്മുടെ ഇവിടെ കവരത്തിയിലേക്കാട്ടിയും.
0: ഞാൻ കവരത്തിയിലാണ് പഠിച്ചത്.
1: റിഫ എത്രാം ക്ലാസ് തൊട്ടാ കവരത്തിയിൽ പഠിച്ചത്?
0: ഒന്ന് രണ്ട്.
1: ഒന്നും രണ്ടാം ക്ലാസ്സും കവരത്തിയിലാണല്ലേ പഠിച്ചത്. ഏത് സ്കൂളില്? സൗത്ത് സ്കൂളിലാണോ? അപ്പൊ ഇപ്പൊ മൂന്നാം ക്ലാസ്സിൽ നാട്ടില് പോയതാണോ?
0: അതെ.
1: അതെന്താ പോയത്? ട്രാൻസ്ഫർ ആണോ നിങ്ങൾക്ക്?
0: അതെ, ഉമ്മക്ക് ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയതാണ്. അതും ഞാൻ ഉമ്മയുടെ പോയത്.
1: ഉമ്മ ടീച്ചറല്ലേ, അപ്പൊ ഉമ്മ എടുക്കുന്നുണ്ടോ റിഫായ്ക്ക് എന്തെങ്കിലും സബ്ജക്ട്?
0: ഉമ്മ ഹൈസ്കൂൾ, വലിയ ഹൈസ്കൂളാണ് പഠിപ്പിക്കുന്നത്.
1: ആ, ഉമ്മ വേറെ സ്കൂളിലാണല്ലേ.
0: അതെ.
1: കൂടുതലും പഠിക്കാനൊക്കെ ഉമ്മ ആയിരിക്കുമല്ലേ സഹായിക്കുന്നത്?
0: അതെ.
1: നിങ്ങളുടെ അവിടത്തെ ഭാഷ അറിയോ അപ്പോ ചേത്തലാത്ത ദ്വീപിന്റെ?
0: അറിയാം.
1: എന്തെങ്കിലും ഒന്ന് സംസാരിച്ചേ അവിടത്തെ.
0: നിങ്ങൾ അച്ചക്ക് പോണ്ടാ, ഇച്ചക്ക് വാ, ഇച്ചക്ക് ലൈ.
1: അച്ചക്കെന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് പോകുന്നതാണല്ലേ.
0: അതെ.
1: ഇച്ചക്കെന്ന് പറഞ്ഞാല്
0: ഇങ്ങോട്ട് വരുക.
1: ആ, ഇങ്ങോട്ട് വരികയാണല്ലേ.
0: അതെ.
1: പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ പ്രത്യേകിച്ച്?
0: ഇവിടെ നല്ല ചൂടാണ്, ഇടയ്ക്കും മഴ പെയ്യും.
1: ആ, ഇപ്പൊ ഇടക്ക് മഴ പെയ്യാറുണ്ട്, ഇടക്ക് ചൂടാണല്ലേ.
0: അതെ.
1: ഇനി കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞാലോ?
0: ആ, പറയാലോ.
1: ആ, നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ കേൾക്കാം.
0: ആ, മുത്തശ്ശി മരം.

0: പണ്ട് ഒരു കാട്ടിൽ കുറേ മരങ്ങളുണ്ടായിരുന്നു. ആ മരത്തിനെല്ലാം പൊക്കവും ഉയരവും ഭംഗിയും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മരത്തിന് മാത്രം ഭംഗിയും പൊക്കവും ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ഭംഗിയുള്ള എല്ലാ മരവും പൊക്കം കുറഞ്ഞ മരത്തിനെ കളിയാക്കും. അയ്യേ, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല, നിന്നെ എന്തിനു കൊള്ളാം, അങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പോൾ പാവം കരയുമായിരുന്നു കുട്ടിമരം. ഒരു ദിവസം അക്കാട്ടിൽ മരം വെട്ടുകാരൻ വന്നു. ആ മരം വെട്ടുകാരൻ നല്ല നല്ല മരം നോക്കി വെട്ടാൻ തുടങ്ങി. അപ്പോൾ ചെറിയ മരം പേടിച്ച് നിന്നു. അയ്യോ, ഇനി നിന്നെയും വെട്ടുമോ, അങ്ങനെ വെട്ടി പേടി. അപ്പോൾ മരം വെട്ടുകാരൻ വന്ന താഴെ തൊട്ട് മേലു വരെ നോക്കി. അയ്യേ, ഇതിനെ വെട്ടിട്ട് എന്ത് കാര്യമാ, ഇതിനൊട്ടും പൊക്കമില്ല, ഇത് വെട്ടിട്ട് എന്തുണ്ടാക്കാൻ. അങ്ങനെ പറഞ്ഞു മരം വെട്ടുകാരൻ വെള്ള മരങ്ങളും വെട്ടി എന്ത് പോയി. എന്നിട്ട് പൊക്കം കുറഞ്ഞ മരത്തിന് സന്തോഷം വന്നു. ഇക്കഥയിൽ നിന്ന് നമുക്ക് എന്ന് മനസ്സിലാക്കാം, ആരെയും ശല്യമാക്കുവാനും കളിയാക്കുവാനും പാടില്ല. ദൈവം എല്ലാവർക്കും നന്മയ്ക്കാണ് സൃഷ്ടിക്കുന്നത്.
1: അടിപൊളി കഥയായിരുന്നു.
0: താങ്ക് യു.
1: റിഫായ് മോൻ വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യാറ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ?
0: കളറിംഗും ഡ്രോയിങ്ങും ചെയ്യണ്ടേ?
1: ഏതുതരം ഡ്രോയിങ്ങാ വരയ്ക്കാൻ ഇഷ്ടം കൂടുതലും?
0: സൂപ്പർ ഹീറോസും സീനറി എല്ലാം വരയ്ക്കേണ്ടത്.
1: ആ, കളറിംഗ് ഭയങ്കര ഇഷ്ടാണോ?
0: അതെ.
1: അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ?

മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ, മക്കയിൽ എല്ലാവർക്കും അൽ ആമീനെ. മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ, മുത്തു മുഹമ്മദ് റസൂലേ, കൽബിൻ സത്തായ ത്വാഹ റസൂലേ.

0: മതിപ്പൂലോളിലങ്കും പൂമുഖമേ, മതിനാറാവുളൈ മയങ്ങിടുന്ന മതിപ്പൂലോളിലങ്കും പൂമുഖമേ, എന്നും എൻകീനാൾ വരണേ, നബിയാ ചുണ്ടുകൊണ്ടൊരു മുത്തം തരണേ, എന്റെ റസൂലിനെ കാണാം എന്തു രസം, എന്റെ ഹബീബിനെ കാണാം എന്തു ചന്തം, ആമിനാന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളാന്റെ തേൻമോനെ.
1: നല്ല അടിപൊളിയായിട്ട് റിഫായ് മോൻ പാടുന്നുണ്ട്.
0: താങ്ക് യു. ഞാൻ ഒന്നാം ക്ലാസ് തന്നെ പഠിച്ചതാണിത്.
1: ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ പഠിച്ച പാട്ടാണല്ലേ?
0: അതെ, മദ്രസിലൊക്കെ റബീലവർക്കെല്ലാം പാടിയ പാട്ടാ. സമ്മാനമൊക്കെ ഫസ്റ്റ് എല്ലാം കിട്ടി.
1: മാഷാല്ലാ, നല്ലതുപോലെ ഇനിയും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ.
0: ആമീൻ.
1: റിഫൈമോൻ മിമിക്രി ഒക്കെ നടത്താന്ന് അറിഞ്ഞല്ലോ.
0: ചെറുതായിട്ട്
1: ഒരു മിമിക്രി നമുക്ക് ഇതിവിടെ അവതരിപ്പിക്കാല്ലേ?
0: ഫസ്റ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പൂച്ച. അടുത്തത് ആട്. അടുത്തത് കാക്ക. അടുത്തത് കുരങ്ങ്. അടുത്തത് ട്രെയിൻ. അടുത്തത് സിംഹം. അടുത്തത് പന്നി. അടുത്തത് കുയിൽ. ഇവിടെ എന്റെ മിമിക്രി അവസാനിക്കുന്നു.
1: മിമിക്രി ഒക്കെ അടിപൊളിയായിരുന്നു. ഇതാരാ മിമിക്രി ഒക്കെ പഠിപ്പിച്ചു തരുന്നത്?
0: താനേ പഠിച്ചവ.
1: തനിയെ പഠിച്ചതാണല്ലേ?
0: അതെ.
1: നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ.
0: താങ്ക് യു.
1: ഇനി സ്കൂളിൽ പോയാ പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ ഇമ്മിണി ബല്യ ലോകത്തില് പങ്കെടുത്തത്?
0: ഞാൻ പറഞ്ഞു കൊടുക്കാം.
1: റിഫൈ മോന്റെ പാട്ട്.

0: Aqua Mills at Rayam in Darbhanga and Sakri in Madhubani. India's merchandise exports rise 15% despite Red Sea crisis and global turmoil. Annual Kamar Yatra for Shravan month to begin today. And para-athlete Dilip Kavit wins gold, while Mohammad Basil bags silver in men's 100-meter race at Commonwealth Games. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30:08. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബസാർ എന്ന ചിത്രത്തിൽ നിന്നും, ആലാപനം ലതാ മങ്കേഷ്കർ, രചന മിർ തക്വി മിർ, സംഗീതം ഖയ്യാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി മെയ് മാതം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് വൈരമുത്ത്, സംഗീതം എ ആർ റഹ്മാൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഇന്ദീർവാറിൻ്റെ വരികൾക്ക് ബാപ്പി ലാഹിരി സംഗീതം പകർന്ന് കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ ചേർന്നാലപിച്ച ഗാനം ചിത്രം ഹിമ്മത്ത് വാലാ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജീൻസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം ഹരിഹരൻ, അനുരാധ ശ്രീരാം. ഗാനരചന വൈരമുത്ത്. സംഗീതം പകർന്നിരിക്കുന്നത് AR റഹ്മാൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ദേവ് കോഹ്ലിയുടെ വരികൾക്ക് രാമലക്ഷ്മൺ സംഗീതം പകർന്ന് ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം ചിത്രം മൈനെ പ്യാർ കിയാ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അലൈപ്പായുതേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം ഹരിഹരൻ, രചന വൈരമുത്ത്, സംഗീതം AR റഹ്മാൻ.

0: ಆಕಾಶವಾಣಿ. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെടുന്ന മനുഷ്യർ. നാം ഇന്ന് ജീവിക്കുന്നത് സാങ്കേതികവിദ്യയുടെ ഒരു വലിയ യുഗത്തിലാണ്. വിരൽത്തുമ്പിൽ ലോകം മുഴുവനുമുണ്ട്. കയ്യിലുള്ള ഒരു കൊച്ചു ഫോണിലൂടെ ലോകത്തിന്റെ ഏതു കോണിലുള്ള ആളോടും സംസാരിക്കാം, ചിത്രം കാണാം. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ നൂറുകണക്കിന് ഫ്രണ്ട്സും ഫോളോവേഴ്സും നമുക്കുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയധികം ആളുകളുമായി നമ്മൾ ഡിജിറ്റലായി കണക്റ്റഡ് ആയിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് പലരുടെയും ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നതെന്ന്? ചുറ്റും ആളുകളുണ്ട്, വീട്ടുകാരും കൂട്ടുകാരുമുണ്ട്. പക്ഷേ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ സ്വന്തം വിഷമങ്ങൾ മുൻവിധികളില്ലാതെ കേട്ടിരിക്കാൻ ആരെയും കിട്ടാത്ത അവസ്ഥ. ഇതിനെയാണ് നമ്മൾ വർദ്ധിച്ചുവരുന്ന ഒറ്റപ്പെടൽ എന്ന് വിളിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലും തനിച്ചായി പോകുന്ന മനുഷ്യരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തനിച്ചായി പോകുന്നത് എന്നാലോചിച്ചിട്ടുണ്ടോ? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, നമ്മുടെ മാറിയ ജീവിതരീതി. രണ്ട്, സോഷ്യൽ മീഡിയയും വിർച്വൽ ലോകവും. പഴയ കാലത്തെക്കുറിച്ച് ഒന്ന് ഓർത്തുനോക്കൂ. വരാന്തകളിലിരുന്ന് വർത്തമാനം പറയുന്ന മുത്തശ്ശിമാർ, വൈകുന്നേരങ്ങളിൽ കവലകളിലും ചായക്കടകളിലും തടിച്ചുകൂടുന്ന ആളുകൾ, തൊടിയിലും പറമ്പിലും ഒത്തുകൂടുന്ന കൂട്ടുകാർ. അവിടെ കേൾക്കാൻ ആളുകളുണ്ടായിരുന്നു, പങ്കുവയ്ക്കാൻ സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം അണുകുടുംബങ്ങളിലേക്കും അടച്ചിട്ട ഫ്ളാറ്റുകളിലേക്കും ചുരുങ്ങി. എല്ലാവരും തിരക്കിലാണ്. പണത്തിനു പിന്നാലെ, ജോലിയുടെ പിന്നാലെ, പഠനത്തിനു പിന്നാലെ. ഈ ഓട്ടത്തിനിടയിൽ സഹജീവികളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലാതെയായി. പഴയകാലത്തെ കൂട്ടുകുടുംബങ്ങളിൽ കേൾക്കാനും പറയാനും ആശ്വാസം നൽകാനും മുത്തശ്ശിമാരും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അടച്ചുപൂട്ടിയ ഫ്ളാറ്റുകളിലെ അണുകുടുംബങ്ങളിൽ മാതാപിതാക്കൾ ജോലി തിരക്കിലാകുമ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തനിച്ചാകുന്നു. നാടും വീടും വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് സാംസ്കാരികവും വൈകാരികവുമായ ഒറ്റപ്പെടൽ. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോർവേഡ് മെസ്സേജ് അയയ്ക്കുന്നതും സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യുന്നതും യഥാർത്ഥ ബന്ധങ്ങൾക്ക് പകരമാവില്ല. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞ ഫോട്ടോകൾ കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് സന്തോഷമില്ലാത്തത് എന്നൊരു ചിന്ത വരാം. ഇത് നമ്മളിൽ പലരെയും കൂടുതൽ ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നു. കുടുംബങ്ങൾക്കുള്ളിൽ പോലും സംഭാഷണങ്ങൾ കുറയുന്നു. തീൻമേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുമ്പോഴും ഓരോരുത്തരും അവരവരുടെ ഫോണുകളിൽ അവരവരുടെ ലോകങ്ങളിൽ. മുൻപ് ബന്ധുവീടുകൾ സന്ദർശിക്കുക, കൂടിച്ചേരലുകൾ ഒക്കെ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് യാതൊന്നുമില്ല. ഓരോ വ്യക്തിയും അവനവനിലേക്ക് ചുരുങ്ങുന്നു. സംസാരിക്കാൻ ധാരാളം ആളുകൾ ചുറ്റുമുണ്ടാകാം. എന്നാൽ നമ്മുടെ സങ്കടങ്ങൾ കേട്ട് മുൻവിധികളില്ലാതെ മനസ്സിലാക്കാൻ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ പലരും നിശബ്ദരാകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ് ആർ.
1: സമൂഹത്തിൽ ഒറ്റപ്പെടൽ എന്നുള്ള ഒരു പ്രതിഭാസം പൊതുവിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. അത് നമ്മളുടെ സമൂഹത്തിൽ മാത്രമല്ല, അന്തർദേശീയമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾ തമ്മിലുള്ള ഒറ്റപ്പെടലുണ്ട്, അല്ലെങ്കിൽ യങ് ജനറേഷനിലുള്ള ഒറ്റപ്പെടലുണ്ട്. യങ് ജനറേഷനിലുള്ള ഒറ്റപ്പെടലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അതൊരു വലിയ ഈ പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷനിലേക്ക് നേരിട്ടുള്ള ഇന്ററാക്ഷനിലും സമയം കുറയുകയും അതിന്റെ മറ്റു വശങ്ങൾ നമുക്ക് കൂടുതൽ പരിശോധിച്ച് നോക്കാൻ പറ്റും. മുതിർന്നവരുടേത് മക്കള് തിരക്കിൽ പോകുമ്പോഴത്തേക്കും മക്കള് അതിന്റെ ഭാഗമായിട്ടും മുതിർന്ന പേരൻസ്

0: ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ ഒറ്റപ്പെടലിന്റെ ഒരു കുടുംബത്തിനകത്ത് തന്നെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാല് പേരുള്ള ഒരച്ഛനും അമ്മയും രണ്ട് മക്കളും ഉള്ള ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ നാല് പേര് നാല് മുറിയിലിരുന്ന് ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ വാട്സാപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അമ്മമാരുടെ കൂടെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അമ്മ എപ്പോഴും വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ പരാതി കുട്ടി മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നതെന്നായിരിക്കും. കുട്ടി കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാതാപിതാക്കൾ തങ്ങളിലുള്ള ഇന്ററാക്ഷന്റെ വലിയ തോതിൽ ബുദ്ധിമുട്ടേറുന്ന രീതിയിലുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമായിട്ട് അല്ലാതെ തന്നെ വിഷാദ രോഗം പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പം വയസ്സായവരിൽ വിഷാദ രോഗം വരാം, മധ്യവയസ്കരിൽ വിഷാദ രോഗം വരാം, യങ് ജനറേഷൻ ചൈൽഡ് അഡോളസെന്റിലും വിഷാദ രോഗം വരാം. വിഷാദ രോഗികളുടെ മാനസികാവസ്ഥ കൂടെ താമസിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയോ ഭർത്താവിനോ പോലും മനസ്സിലാകണോ നിർബന്ധമില്ല. അപ്പോൾ അവർ വലിയ തോതിലുള്ള ഒറ്റപ്പെടലിന് വിധേയമാവുകയും ഇപ്പം ചിലരൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. വിഷാദരോഗം ഏത് പ്രായത്തിലും വരാം, കുട്ടികളിലും വരാം. വിഷാദരോഗിയായ ഒരു ഭാര്യയോടോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോടോ എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ സംബന്ധിച്ചിട്ടും വലിയ അറിവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഒരു ഒറ്റപ്പെടലിലേക്ക് പോകുന്ന, ഒറ്റപ്പെടൽ ഒരു വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് പുതിയ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത് മുമ്പ് നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിൻ്റെ ഭാഗമാണ്.
1: നമ്മുടെ നാട്ടിലെ പ്രായമായ മാതാപിതാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. മക്കളൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനുമായി വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ ആയിരിക്കും. വലിയ വീടുകളിൽ അവർ തനിച്ചാണ്. ശരീരത്തിന് വയ്യാതാകുന്നതിനേക്കാൾ അവരെ തളർത്തുന്നത് ഈ ഏകാന്തതയാണ്. കേരളം പോലൊരു സമൂഹത്തിൽ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം വളരെ കൂടുതലാണ്. മക്കൾ ജോലിക്കോ പഠനത്തിനായോ വിദേശത്തേക്ക് പോകുമ്പോൾ വാർദ്ധക്യത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളോടെ വീട്ടിൽ തനിച്ചാകുന്നവർ അനുഭവിച്ചറിയുന്ന ഏകാന്തത കടുത്ത വിഷാദത്തിലേക്ക് വഴിമാറുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ യുവതലമുറയും. പരീക്ഷാ സമ്മർദ്ദവും കരിയർ ഭയവും കാരണം ആരോടും ഒന്നും പറയാനാവാതെ തളർന്നുപോകുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അമിതമായ പഠനസമ്മർദ്ദം, കരിയറിലെ അനിശ്ചിതത്വം, റീലുകൾക്കും വെർച്വൽ ലോകത്തിനും അടിമപ്പെടൽ എന്നിവ കാരണം യുവാക്കൾ യഥാർത്ഥ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് പിന്നാക്കം പോകുന്നു. നാട്ടിലെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് മരുഭൂമിയിലോ വിദേശ രാജ്യങ്ങളിലോ ഒറ്റമുറിയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ അനുഭവിച്ചറിയുന്ന ഒറ്റപ്പെടൽ വാക്കുകൾക്കതീതമാണ്. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ സ്ഥാപകയായ ശ്രീമതി ഉമാ പ്രേമൻ.
2: കേരളത്തിൽ നമ്മളെ ഏകാന്തത എന്ന് പറയുന്നത് സാധാരണ, ഞാൻ ഈ കഴിഞ്ഞ 29 വർഷമായിട്ട് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉള്ളതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഏകാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പണ്ട് നമുക്ക് ദാരിദ്ര്യമായിരുന്നു നമ്മളെ ഒറ്റപ്പ കഷ്ടപ്പെടുത്തിയിരുന്നു വെച്ചാൽ, ഇന്ന് ഏകാന്തതയാണ് കഷ്ടപ്പെടുത്തുന്നത്. കേരളത്തിന്റെ മുഖം മാറി, വീടുകൾ രണ്ട് നിലയായി, ഗേറ്റിന് പൂട്ടായി, ചുറ്റുമതിൽ ഉയർന്നു, അങ്ങനെ വീടിന്റെ വാതിൽ എപ്പോഴും അടച്ചിട്ട് ഉള്ളിലിരിക്കുക, അയൽക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആർക്കും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഏകാന്തത ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മക്കള് അവര് മൊബൈൽ കുറച്ചു നേരം നോക്കുന്നു, പിന്നെ കുറച്ചു നേരം ടി വി കാണുന്നു, എല്ലാത്തിനും ഒരു മടുപ്പാണ് അവർക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഒറ്റപ്പെട്ടു പോകുന്നു. മക്കളാണെങ്കിൽ ജോലി കിട്ടി വലുതായി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് വീട്ടിലാരും ഇല്ലാണ്ട് പാരൻസ്, ഒരു ആശുപത്രി പോകാൻ ആളില്ല, അങ്ങനെ എപ്പോഴും അവർ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഇത് വരുന്നു. ഇതിനിപ്പം നമുക്ക് സർക്കാരിന്റെ വകയായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിനാകെ ചെയ്യാനുള്ളത്, ഇതൊരു മഹാമാരി പോലെയാണ്, മൗനമായിട്ടുള്ളൊരു മഹാമാരി പോലെയാണ് ഇത്. നമ്മളെല്ലാവരും ഇത് ഇല്ല എന്ന് പറയും, നമ്മൾ ഏകാന്തത ഒന്നും ഫീൽ ചെയ്യില്ല എന്ന്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പലരും ഒറ്റയ്ക്ക് തന്നെയാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ഒരു മൂന്ന് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമാവും. ഒന്ന്, ദിവസം 10 മിനിറ്റ് നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് വീട്ടിലുള്ള സഹോദരൻ, അച്ഛൻ, അമ്മ ഇവരോടൊക്കെ 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ, സംസാരിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അച്ഛൻ ജോലിയുടെ കാര്യം ചോദിക്കാൻ, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, സഹോദരൻ പഠിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു 10 മിനിറ്റ് നമ്മളെല്ലാവരും കൂടി കുശല അന്വേഷണം നടത്തുകയാണെങ്കിൽ അപ്പൊ ഒരു ബന്ധം ഉടലെടുക്കുക. രണ്ടാമത്തേത്, അയൽപക്കങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം. പണ്ട് നമുക്ക് എല്ലാം പറയാൻ അടുത്ത വീട്ടിലെ ആളുണ്ടായിരുന്നു, അവിടെ ചേച്ചി

0: പറ്റിക്കാണെങ്കിൽ അവരെ കാര്യം നമ്മൾ അന്വേഷിക്കുമായിരുന്നു. അവരുടെ വീട്ടില് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുമായിരുന്നു. അത്തരം മരുന്നുകൾ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി വരുമ്പോൾ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഒരു അടുത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഏകാന്തത ഒന്നുകൂടി കുറയും. അതിന്റെ ഒരു ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു ശക്തിയുണ്ട്, അത് നമ്മളെ തീർച്ചയായിട്ടും ഏകാന്തതയിന്ന് പുറകോട്ട് വലിക്കും. മൂന്നാമത്തത് മറ്റുള്ളവർക്കായി ജീവിക്കുക. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് എന്റെ ഏകാന്തത മാറ്റുന്നത്. ഏറ്റവും നല്ല മരുന്നാണ് മറ്റുള്ള ഒരാളുടെ ഏകാന്തത മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഒരു രോഗിയെ പോയി കാണുക, അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഒരു വൃദ്ധസദനത്തിൽ കുറച്ചു നേരം നമ്മൾ ചെലവഴിക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പോലെയുള്ള ആളുകളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വീടൊന്നും അല്ല വേണ്ടത്, വലിയ മനസ്സാണ് ഉണ്ടാവേണ്ടത്. പണമല്ല, ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതൊക്കെ ഈ അടുത്ത തലമുറയെങ്കിലും മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരെയും ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തേക്ക് വരാം. കേരളത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. എല്ലാ ബന്ധങ്ങളും നിലനിർത്താനും ഒരുപാട് വായനശാലകൾ പഴയതും ഉണ്ട്, പല ക്ലബ്ബുകളും ഉണ്ട്. അതൊക്കെ ഒന്ന് റീജനറേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവാൻ പറ്റും. അതോടുകൂടിയിട്ട് നമ്മളുടെ ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ, എപ്പോഴും ഒറ്റയ്ക്കാണ് ലോൺലിനെസ് പറയണത്, മാറിക്കിട്ടും.
1: ഒറ്റപ്പെടൽ എന്നത് കേവലം ഒരു മാനസികാവസ്ഥ മാത്രമല്ല, അത് ശരീരത്തെയും ഗുരുതരമായി ബാധിക്കും. മനസ്സിൽ സങ്കടം കെട്ടിനിൽക്കുമ്പോൾ ഉറക്കം കുറയുന്നു, ഉത്കണ്ഠ വരുന്നു, ചിലപ്പോൾ അത് വിഷാദരോഗത്തിലേക്ക് വഴിവച്ചേക്കാം. ദിവസേന 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടുത്ത ഏകാന്തത മൂലമുണ്ടാകാം എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗ സാധ്യത, പ്രതിരോധ ശേഷിക്കുറവ് എന്നിവ ഇതിന്റെ ഫലമാണ്. ക്രോണിക് ഡിപ്രഷൻ, ഭയവും ഉത്കണ്ഠയും, ഉറക്കമില്ലായ്മ, ആത്മഹത്യാ പ്രവണത എന്നിവയിലേക്ക് ഇത് നയിച്ചേക്കാം. എന്നാൽ ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. വളരെ ലളിതമായ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ മറികടക്കാം. ഫോണിനപ്പുറം മനുഷ്യരെ കാണാൻ സമയം കണ്ടെത്തണം. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വീട്ടിലുള്ളവരുടെയോ പ്രിയപ്പെട്ടവരുടെയോ കൂടെ ഫോൺ ഉപയോഗിക്കാതെ സംസാരിക്കാൻ മാറ്റിവയ്ക്കുക. ഒരു മെസ്സേജ് അയക്കുന്നതിന് പകരം ഫോൺ വിളിച്ച് സംസാരിക്കുക. നമ്മുടെ വീട്ടിലോ അയൽപക്കത്തോ ഉള്ള പ്രായമായവരോടോ കൂട്ടുകാരോടോ സുഖമാണോ എന്ന് വെറുതെ ചോദിക്കാതെ അവർ പറയുന്നത് കുറച്ചു സമയം ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അത് അവർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. സാമൂഹിക കൂട്ടായ്മകളിൽ പങ്കാളികളാവുക. നിങ്ങൾക്ക് താൽപര്യമുള്ള മേഖലകളിൽ, അതൊരു വായനക്കൂട്ടമാകാം, ഗാനമേളയാകാം, അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ ക്ലബ്ബ് പ്രവർത്തനങ്ങളോ സന്നദ്ധ സേവനങ്ങളോ ആകാം. ആളുകളുമായി നേരിട്ട് ഇടപഴകുക. റിട്ടയർമെന്റ് ജീവിതത്തിലും കൂട്ടായ്മകളിൽ പങ്കാളികളാവുക. വാർദ്ധക്യത്തിൽ പകൽ വീടുകൾ പോലെയുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യവും വലുതാണ്. മറ്റൊന്ന് സ്വയം ഇഷ്ടപ്പെടുക എന്നതാണ്. വായന, നല്ല സംഗീതമാസ്വദിക്കൽ, ചെടികൾ നടൽ തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലൂടെ സമയം ആനന്ദകരമാക്കുക. ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്നത് ഒരു തെറ്റോ കുറ്റമോ അല്ല. എന്നാൽ അത് മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കൌൺസിലറുടെയോ ഡോക്ടറുടെയോ സഹായം തേടാൻ മടിക്കരുത്. ഗവൺമെന്റിന്റെ സൌജന്യ കൌൺസിലിംഗ് ഹെൽപ്പ് ലൈനായ ടെലിമാനസ് 144416 ഇതിനായി ലഭ്യമാണ്. നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി, അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, അത് ഒരുപക്ഷെ ഏകാന്തതയിൽ കഴിയുന്ന മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. ഇന്ന് തന്നെ കുറച്ചുകാലമായി സംസാരിക്കാതിരുന്ന ഒരു പഴയ സുഹൃത്തിനെയോ, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരെയോ വിളിച്ച് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചു നോക്കൂ. അത് അവരുടെയും ഒപ്പം നിങ്ങളുടെയും മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ആകാശവാണി
2: ഹലോ സന്ദേശഗാനം.

0: ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. ഹലോ സന്ദേശഗാനം, എന്റെ പേര് പത്മജ. ഞാൻ പൂജപ്പുര തിരുമലയാണ് താമസം. എനിക്ക് 3 മക്കളാണ്, 1 ആണും 2 പെൺകുട്ടികളും. പെൺകുട്ടികൾ ഇരട്ടകളാണ്. ഒരു മോളുടെ മോന്റെ കല്യാണം കഴിഞ്ഞു. ഇനിയൊരു മോൾക്ക് ജോലി കിട്ടി. 8-ാം തീയതി ഹൈദരാബാദിന് പോവുകയാണ്. അവൾക്ക് സന്ദേശഗാനത്തിലൂടെ ആകാശവാണിയുടെ ആശംസകൾ അറിയിക്കണം. അവളുടെ പേര് സുരജ എന്നാണ്, സച്ചു എന്നും വിളിക്കും. അവളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആകാശവാണിയുടെ എത്രയോ വർഷത്തെ കൂട്ടുകാരിയാണ്. എനിക്കിപ്പോൾ 56 വയസ്സായി. ആകാശവാണിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. ഹലോ.
1: ഹലോ
0: സച്ചു, തിരക്കിലാണോ? സച്ചു, 8-ാം തീയതി ഹൈദരാബാദിലോട്ട് പോയിട്ട് എന്റെ അടുത്തൊന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പരിഭവം പറയുമ്പോഴത്തേക്ക് ആരായതെന്ന് ഒരു സ്നേഹവും ഇല്ലാതെ ചോദിക്കാൻ എങ്ങനെ പറ്റുന്നു? സച്ചു, സച്ചു, സച്ചു പോയാ? ഹലോ സച്ചു, ഞാനിത് ആരാ എന്താന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിനകത്ത്.
1: ഹലോ,
0: ഞാൻ ഇവിടെ കിടന്ന് ഹലോ ഹലോ ഹലോ എന്ന് വിളിക്കുന്നു. സച്ചു ഒന്നും മിണ്ടുന്നുമില്ല. മനസ്സിലാവുന്നോ ഇല്ല എന്നുള്ള കാര്യം, ഹൈദരാബാദിലേക്ക് പോകുന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ല. പോട്ടെ, ഞാനൊരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തായാലും ഹാപ്പി ആയി. അവിടെ 8-ാം തീയതിയിലാ ജോയിൻ
1: ചെയ്യുന്നത്.
0: വീണ്ടും ആരായതെന്ന്, ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിന് പോവാനിറങ്ങി നിൽക്കുന്ന ഒരാൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് വീണ്ടും ആരായതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കോണ്ടാക്ടിൽ കാണത്തില്ല, പക്ഷെ ഹൃദയത്തിലുണ്ട്. സച്ചുവിന്റെ മാത്രമല്ല, ഇവിടെ ഒരു പത്മജ എന്ന് പറഞ്ഞ ഒരാളില്ലേ. ഇതാരാ ഇപ്പൊ
1: സംസാരിക്കുന്നത്?
0: നിങ്ങൾ ഇരട്ടകളല്ലേ? അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ വിചാരിച്ചു സച്ചു തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. ശബ്ദവും ഒരേപോലെയാണെന്ന് എനിക്ക് ഇപ്പോഴാണ്
1: മനസ്സിലായത്.
0: ഞാനൊരു ആശംസ പറയാൻ വിളിച്ചതാണെന്ന് എത്ര നേരമായി പറയുന്നു. ആ ആശംസ എടുക്കുന്ന പോലും ഇല്ല. അവിടെ ഒരാൾക്ക് ജോലി കിട്ടിയില്ലേ? പക്കുറല്ല. ഞാനിതെന്താ പറയുന്നത്? നിങ്ങളെന്താ കേക്കുന്നത്? അയ്യോ, വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. വെച്ചാൽ അവിടെ ഒരാള് ചൂരലുമായിട്ട് നിക്കും. പത്മജ എന്ന് പറയും. ആരാ പത്മജ? ആ അമ്മ അവിടെ ചൂരലുമായിട്ട് നിക്കും. വെച്ചിട്ട് പോയാ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞ ആരാന്ന് പറയാ.
1: ഹലോ,
0: ഇത് സച്ചു ആണോ? സഹോദരിയാണോ? ആ സച്ചു പറ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യമായിട്ട് സ്നേഹമായിട്ട് ഒരു യാത്രക്ക് പുറപ്പെടാൻ നിൽക്കുന്ന സച്ചുവിനെ വിളിച്ച് ആശംസ പറയാൻ വേണ്ടി വിളിച്ച ആളല്ലേ ഞാൻ.
1: എനിക്ക് തോന്നി റേഡിയോ ആണെന്ന് തോന്നുന്നു. അമ്മ റേഡിയോ കേൾക്കാറുണ്ട് അവിടുന്ന് അല്ലേ.
0: ഇതിപ്പോ ആശംസ വേണോ വേണ്ടേ? ഞാനത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോട്ടെ.
1: വേണം വേണം, ഞാൻ ഉറക്കമായിരുന്നു. അപ്പൊ എനിക്ക് വിളിച്ചിട്ട് ഇത് ആരാന്നൊക്കെ പറഞ്ഞപ്പോ അതാ
0: സ്വപ്നത്തിലാണെന്ന് വിചാരിച്ചു.
1: ഞാൻ പെട്ടെന്ന് ഇനി അവര് HR വിളിച്ചാണോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ HR വിളിച്ചാൽ മലയാളത്തിൽ അല്ലല്ലോ. എന്നാലും ഇത് ആരാന്ന് ഞാൻ വിളിച്ചത്.
0: ഹൈദരാബാദിൽ നിന്ന് മലയാളത്തിൽ സംസാരിക്കുന്ന HR. ഇതിപ്പോ HR ആയേനെ. അതൊക്കെ പോട്ടെ. ഈ HR കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ റെഡിയായോ?
1: അച്ചാർ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു, പക്ഷെ ഭയങ്കര എരിവ്, അതുകൊണ്ട് അത് കൊണ്ടുപോകുന്നില്ല.
0: ശരി, അമ്മ ഒന്നും ഉണ്ടാക്കി തന്നില്ലേ? സാറിന് അമ്മമാർക്കുള്ള പണിയാണല്ലോ മക്കള് യാത്ര പോകുമ്പോഴത്തേക്ക് അച്ചാർ ഉണ്ടാക്കൽ.
1: ഇതിപ്പോ നടക്കാത്തോണ്ട് ഇനി അടുത്ത് ഇനി അമ്മ ആയിരിക്കും ഉണ്ടാക്കുന്നത്.
0: അത് ശരി, എന്നാലും സഹായിക്കരുത്.
1: സഹായിക്കും.
0: എങ്ങനെ സഹായിക്കും? കണ്ടു നിന്ന് സഹായിക്കും.
1: വെള്ളം കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ കഴുകി കൊടുക്കും.
0: ഒരു ഗംഭീര പണിയല്ലേ? അതാണ് ഏറ്റവും മെനക്കെട്ട പണി. ഇതൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കി ആ ഒരു മണമൊന്നും ഇല്ലാതെ ആക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മെനക്കെട്ടൊരു പണിയാണല്ലോ. ആ അപ്പൊ ഈ ഞാൻ വിളിച്ച ഞാനാരായി?
1: പിന്നെ
0: ഞാന് ഇത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങള് 2 പെണ്ണുങ്ങളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണ് വെച്ച് എന്നെ പറ്റിച്ച് കളിപ്പിച്ച്.

0: കിട്ടുന്ന ഒരാളെ നമ്മൾ അറിയാതെ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ ആലോചിക്കുമല്ലോ, ഇത് ആരാണെന്നൊക്കെ ആലോചിക്കുമല്ലോ.
1: എന്നിട്ട്
0: അങ്ങനെ ആലോചിച്ചിരുന്നതാ.
1: എന്നിട്ട് എന്ത് നിഗമനത്തിലെത്തി അവസാനം?
0: നിഗമനത്തിൽ ഇത് അമ്മ മറ്റേ എന്തായിരുന്നു എന്റെ പേര്?
1: പേരയ്ക്ക നാള് നാരങ്ങ.
0: അല്ലല്ല, മറ്റേ സന്ദേശകാനാവില്ലേ?
1: അതാണെങ്കിൽ
0: അമ്മ നമ്പർ കൊടുത്തതാവാനാണ് സാൻ.
1: ആണ്, അപ്പൊ അമ്മ അങ്ങനെ നമ്പർ അയച്ചതാണ്. എന്താണ് സച്ചുവിന്റെ സിസ്റ്ററിന്റെ പേരെന്താണ്?
0: സുരഭി.
1: അത് മനസ്സിലായി, സുരഭിയും സുരജയും. അപ്പൊ ഈ സൂ എവിടെ വന്നു?
0: അത് അച്ഛൻ സുരേഷ് കുമാർ.
1: നിങ്ങൾ ഫുള്ള് സൂ ആണല്ലേ.
0: ബാക്കി ഞങ്ങൾ പോകുന്ന ഒരു സൂ, പക്ഷെ അമ്മ മാത്രമേ ഇത്തിരി വെറൈറ്റി.
1: എന്നാലും അമ്മയുടെ പാ ആരും എടുത്തില്ലല്ലോ.
0: ഇല്ല ഇല്ല.
1: ആ പാ എടുത്തിരുന്നെങ്കിൽ അമ്മ പിന്നെ എവിടെ കിടന്നുറങ്ങുമായിരുന്നു.
0: അതെ അതെ, ഇവിടെ വേറെ പാ ഉണ്ട്.
1: അപ്പൊ എന്നാലും സംസാരിച്ചതിൽ സന്തോഷം. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ടാ വെക്കണ്ടേ?
0: ഒലത്തുമ്പത്തോച്ചോ. എന്റെ സിസ്റ്ററിന്റെ ഒരു ബേബി ഉണ്ട്, അവന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണത്.
1: അടിപൊളി. വിശുത്തിരിമന്റയുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ടാണ്. ഓക്കെ അല്ലല്ലോ. ആ ഓക്കെ എന്ന്.
0: അയ്യേ, ഉറക്കത്തിലായോണ്ട് കുറച്ച് ഇതായി പോയതാ.
1: ശരി ശരി ശരി, മിച്ചമുള്ള ഉറക്കം പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, എന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തെളിയട്ടെ.
0: ബൈ.

0: നിങ്ങളുടെ മക്കൾ ദിവസവും അവരുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടാറുണ്ടോ? അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ ചതിക്കുഴികൾ ചുറ്റുമുണ്ടാകാം. അവരെ കേൾക്കൂ, അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കാളികളാവൂ.
1: ഹലോ സന്ദേശഗാനത്തിന് എന്റെ നമസ്കാരം. എന്റെ പേര് നിഷ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ് താമസം. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഹലോ സന്ദേശഗാനത്തിലൂടെ എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് കബീർ കെ വിളിച്ച് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്ക നല്ലൊരു പാട്ടുകാരനാണ്. എന്റെ കൂട്ടുകാരിയുടെ പേര് സിമി എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്ക് ആലപ്പുഴ SD കോളേജിലാണ് പഠിച്ചത്. ഇക്ക ഗൾഫിലായിരുന്നു. കൊറോണ വന്നപ്പോൾ ഗൾഫിൽ ജോലി മതിയാക്കി നാട്ടിൽ വന്നതാണ്. ഇപ്പോൾ അവർ പുറക്കാട് ഹൈസ്കൂളിനടുത്ത് ഒരു ബജി കട നടത്തുന്നു. ഇക്ക എപ്പോൾ കണ്ടാലും എന്തെങ്കിലും പറഞ്ഞ് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഇക്കയെ വിളിച്ച് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്റെ ഈ സന്ദേശം സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇക്കയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു സർപ്രൈസ് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. വിളിച്ചു നോക്കാം. ഹലോ, കബീർ കേണോ? പാട്ടും പാടി ബജി ചൂടുന്ന കബീർ കേണോ? ആകാശവാണിയാ? അതിന്റെ അത് പേര് വന്ന, അതിന്റെ അത് പേരൊക്കെ വന്നിരുന്നൊരു കാര്യമൊന്നുമില്ല. പേരൊക്കെ പലതൊക്കെ വരും. ആകാശവാണി എന്തിനാ കബീർ കെ വിളിക്കുന്നത്? അതാര പറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നാണ്. പക്ഷെ ഇങ്ങനെ ആൾക്കാര് എനിക്ക് ആകാശവാണി എന്നൊക്കെ പേരിട്ട്
2: വയ്ക്കും.
1: ഞാന് ഇപ്പൊ ഇന്നലെ കടയിലെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ആ, ഏതാണ് ഇപ്പൊ പുതിയ പാട്ട് പഠിച്ചിരിക്കുന്നത്? അതോ പഴയ പാട്ടുകളുടെ ആരാധകനാണോ?
2: എല്ലാ പാട്ടും ഉണ്ട്.
1: അപ്പൊ ഏറ്റവും പുതിയൊരു പാട്ട് പോരട്ടെ.
2: പോരട്ടെ പറഞ്ഞാൽ ബാത്റൂമിലോട്ട് പോവുക.
1: അപ്പൊ കുഴപ്പമില്ല, തുടങ്ങിയില്ലല്ലോ.
2: ഇതാരാ നിനക്ക് മനസ്സിലായേ?
1: ഹലോ സിമി, ഞാന് കബീർ കേടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പൊ കബീർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സിമിയിലെ തന്നിട്ട് പോയി. സിമി പറഞ്ഞാലേ കബീർക്ക് പാടുള്ളൂ എന്ന് പറഞ്ഞു. പാടുപെടുമെന്നല്ല, നല്ലതായിട്ട് പാടും എന്ന് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരാള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് പാട്ട് കേൾക്കാൻ. അപ്പോ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. കബീർക്ക് ഇപ്പൊ പാടുവില്ലേ?
3: കുളിക്കാൻ പോയി.
1: അത് ശരി, മൊബൈല് സിമി ഏൽപ്പിച്ചിട്ട് കുളിക്കാൻ പോയോ?
3: എന്റെ കയ്യിൽ തന്നിട്ട് കുളിക്കാൻ പോയി.
1: ഓടിക്കളഞ്ഞോ?
3: സാധനം കൊടുക്കാനുണ്ട് കടയിലേക്കുള്ള, അപ്പൊ ഉള്ളിലേക്ക് കൊടുക്കാനുണ്ട്.
1: ആണോ? എന്നാലും ഞാൻ പെട്ടെന്ന് രണ്ട് വരി കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തേനെ.
3: ഇപ്പൊ കുളിക്കാൻ പോയിരിക്കും, വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ വിളിക്കേ.
1: പോണിട്ട് ഞാൻ ഇപ്പൊ പാട്ട് കേൾക്കാൻ വിളിക്കുമ്പോ എനിക്കിപ്പോ പാട്ട് കേൾക്കണ്ടേ? 5:30 ഞാൻ പാട്ട് കേൾക്കുന്നത്.
3: ആരാ സംസാരിക്കുന്നത്?
1: ആരെടുത്ത് സംസാരിക്കുന്ന ആയാലും ഇല്ലെങ്കിലും ഇത് പുറക്കാടുള്ള നിഷ പണങ്ങും. ചില പ്രേത സിനിമകളിലുള്ള ഒരു എക്സ്പ്രഷനാണ് അവിടുന്ന്
3: വന്നത്.
1: ബിജിച്ചേട്ടന?
3: പിന്നെ
1: എന്തായാലും എന്റെ അടുത്ത് സംസാരിക്കാത്തതിനും എന്റെ അടുത്ത് പാട്ട് പാടാതെ കുളിക്കാൻ പോയതിനും നിഷ പണങ്ങും.
3: അത് 5 രൂപയാകുമ്പോ വിളിച്ചാൽ പാട്ട് പാടിത്തരും. വിളിച്ചാല് തിരക്കാണ്.
1: അതാരാ? ആരുടെ പറയുന്നത്?
3: ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരി.
1: അത് ശരി, കൂട്ടുകാരിമാരുടെ ബഹളമാണല്ലോ.
3: പിന്നെ
1: ഞാൻ ബിജിച്ചേട്ടനൊന്നുമല്ല, ചുമ്മാ ബിജിച്ചേട്ടാ ബിജിച്ചേട്ടൻ എന്ന് വിളിച്ചത്. എന്നെ കളിയാക്കാതെ. സിമി, കബീർക്കയുടെ പാട്ടപ്പൊ കേൾക്കാൻ നിവർത്തിയില്ല. നിഷ പിണങ്ങുമെന്ന് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. സിമിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും കബീർക്കയുടെയും സുഹൃത്തുക്കളാണല്ലോ. ആ, എന്ന് മാത്രമല്ല കബീർക്ക ഇവരെല്ലാം കളിയാക്കുമെന്നാണ് പറയുന്നത്. മോശമല്ലേ?
3: മോശമൊന്നുമല്ല,
1: സത്യമായിട്ടും.
3: അപ്പൊ ശരി ചേട്ടാ, ഞങ്ങൾക്ക് തിരക്കിപ്പോ.
1: സിമി വെക്കല്ലേ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാ. ആണോന്നു? ആ മൊബൈലിലോട്ടൊന്ന് നോക്കി, അതിന്റെ അകത്ത് ആകാശവാണി എന്നല്ലേ കാണുന്നതെന്ന്. ഹലോ, പോയാ?
3: പോയില്ല.
1: ആ, അത് ശരി. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ വെക്കണ്ടേ?
3: ഒരു പാട്ട് പറഞ്ഞു. നല്ല പാട്ട് പറഞ്ഞു പറഞ്ഞു. വൈശാഖത്തിന്റെ
1: നിൻചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര ഗാന്ധിയോ. മോഹൻലാൽ ഫാനാണോ?
3: അതെ.
1: ആഹാ,
3: മോഹൻലാലായി അങ്ങനെയല്ല, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇഷ്ടാ.
1: എന്നാലും നാടോടി കാറ്റ് നമുക്കൊരു വലിയ ഫീലിംഗ് ആണല്ലേ. അങ്ങനെ ഈ പാട്ട് പറഞ്ഞു തന്ന സുഹൃത്തിന്റെ പേരെന്താ?
3: സൗമി.
1: സൗമി? സിമി, കൊള്ളാലോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സുഹൃത്ത് പുറക്കാടുള്ള നിഷ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. കബീർക്കെ വിളിച്ച് പറ്റിക്കണം എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചെങ്കിലും പക്ഷെ കബീർക്ക് നിങ്ങളുടെ ഫോൺ തന്നിട്ട് പോയതുകൊണ്ട് കബീർക്കയോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കബീർക്ക് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് പറയുക ഇങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. കബീർക്കയെ നമ്മൾ മറ്റൊരവസരത്തിൽ എടുത്തോളാം എന്ന് ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞേക്ക. അപ്പൊ എന്തായാലും പാട്ട് ഇഷ്ടഗാനം വെക്കാം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്. താങ്ക് യു.
3: താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണി പ്രിയമുള്ളവരെ പങ്കെടുപ്പിക്കുന്ന ഹലോ സന്ദേശഗാനത്തിൽ എനിക്ക് പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്താമോ? ആകാശവാണിയെ അയാൾക്ക് പെരുത്തിഷ്ടമാണ്. പക്ഷേ ഒത്തിരി പരാതിയുമുണ്ട്. അയാളുടെ കത്തുകൾ പരിഗണിച്ചിട്ടില്ല, ഫോണിൻ പ്രോഗ്രാമുകളിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, അക്ഷരച്ചെപ്പ് ശരിയായി പൂർത്തിയാക്കി അയച്ചിട്ടും അതിനെ പരിഗണിച്ചിട്ടില്ല എന്നൊക്കെയാണ് പരാതികൾ. ആകാശവാണിയുടെ ആരാധകരുടെ ബാഹുല്യം കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അയാൾക്ക് പിന്നെയും പരിഭവമാണ്. അതുകൊണ്ട് ലീനയുടെ ആ പിണക്കം ഒന്ന് മാറട്ടെ. നന്നായി പാട്ടുപാടുന്ന റിട്ടയർ ചെയ്ത ഒരു പ്രഥമ അധ്യാപികയാണ് ലീന. ഞങ്ങൾ ഏഴുപേരുടെ ഒരു കൂട്ടായ്മയിൽ ആകെയുള്ള ഒരു പാട്ടുകാരി. ഞങ്ങൾ ഏഴുപേരും ഒന്നിച്ച് പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ നിന്നും ഒരുമിച്ച് റിട്ടയർ ചെയ്തവരുമാണ്. കഥകളിക്ക് പ്രസിദ്ധമായ മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ ലീന സ്ഥിരമായി പോകാറുണ്ട്. മാസം തോറും ഗുരുവായൂരപ്പനെ കാണാനും പോകും. മൈനാഗപ്പള്ളിയിലാണ് താമസം. ഹസ്ബൻഡും മകനുമുണ്ട്. ലീന ടീച്ചറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് സ്നേഹത്തോടെ ശ്രീദേവി ഐവർകാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ലീന ടീച്ചറാണോ?
1: അതെ.
0: ലീന ടീച്ചർ സുഖമായിരിക്കുന്നു?
1: സുഖമായിരിക്കുന്നു.
0: എപ്പോഴാണ് മണ്ണൂർക്കാവിൽ പോകുന്നത്?
1: മണ്ണൂർക്കാവ് അമ്പലത്തിലോ?
0: ആ, ഇത്തവണത്തെ കഥകളി ഉത്സവമൊക്കെ കഴിഞ്ഞല്ലേ?
1: കഴിഞ്ഞു സർ.
0: കഥകളി ഉത്സവം കഴിഞ്ഞാലും പോവും?
1: അതെ.
0: കഥകളി ഉത്സവമല്ല, വനദുർഗയാണ് കാണാൻ പോകുന്നല്ലേ?
1: അതെ അതെ, വനദുർഗ.
0: ഞാൻ വിചാരിച്ചു അവിടെ കഥകളി ഉത്സവത്തിൽ കഥകളിയിലൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് വിചാരിച്ചു.
1: കഥകളി ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ അടുത്തായുണ്ട് ക്ഷേത്രത്തിൽ പോവാറുണ്ട്.
0: അങ്ങനെ ഉള്ളൂ.
1: സ്ഥിരമായിട്ട് അങ്ങനെ ഫെസ്റ്റിനും പോവാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവാറുണ്ട്.
0: മിന്നൽ കുടി ഇറങ്ങി മണ്ണിൽ വരികയോ പോലെ ഒന്ന് സന്ദർശിക്കും?
1: അല്ലല്ല, അങ്ങനെയല്ല, അതിൽ കൂടുതലൊക്കെ സന്ദർശിക്കാറുണ്ട്.
0: അടുത്തടുത്ത സ്കൂളുകളിൽ പഠിച്ച് അടുത്തടുത്ത സ്കൂളുകളിൽ തന്നെ ജോലി ചെയ്ത് വിരമിച്ച ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്?
1: ഉണ്ട്.
0: ആ കൂട്ടായ്മയിലെ ഏക പാട്ടുകാരിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്.
1: അയ്യോ,
0: ഏക പാട്ടുകാരിയുടെ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്.
1: അയ്യോ, പെട്ടെന്നൊന്നും ഞാൻ പാടാറില്ല, പിന്നെ വെറുതെ.
0: ഞാൻ സമയം തരാം.
1: ഇപ്പൊ തന്നെ വിളിച്ചത് എനിക്ക് ആ പാടെ ടെൻഷനിലിരിക്കും. അപ്പൊ ടെൻഷൻ വരുമ്പോ പാട്ട് ഒട്ടും ശരിയാവാറില്ല.
0: ടെൻഷൻ പോട്ടെ, എന്തിനാണ് ടെൻഷൻ? ഞാൻ പേടിപ്പിക്കുന്ന ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ.
1: പക്ഷെ ഈ ശബ്ദം എനിക്ക് നല്ല പരിചിതമാണ്.
0: അത് വെറുതെയാണ്.
1: അല്ലല്ല, റേഡിയോയിൽ നിന്നാണ് സാർ വിളിക്കുന്നത്, എനിക്കറിയാം, മനസ്സിലായി. ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്.
0: നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് അതെങ്ങനെ സമയം പോകുന്നല്ലാതെ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂലല്ലോ.
1: ഇതെന്റെ ശ്രീദേവി എന്തോ പണി ഒപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നു.
0: അതൊക്കെ അവിടെ നിക്കട്ടെ, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റൂല്ലേ? അതോ കഥകളി പദം പാടിത്തരികയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ മിന്നൽ കൊടി ഇറങ്ങി മണ്ണിൽ വരികയോ വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരുകയോ അല്ലേ നളചരിതം?
1: കഥകളിയൊക്കെയാണ് എന്റെ കൂട്ടുകാരി ശ്രീദേവിക്കായിരിക്കും കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്.
0: ആണോ, ശ്രീദേവിയെ നമുക്ക് വേറൊരു ദിവസം പിടിക്കാം. ഇപ്പോ എനിക്ക് ടീച്ചറിന്റെ പാട്ടാണ് കേൾക്കേണ്ടത്.
1: സാറിന്റെ പേരെന്താണ്?
0: ഞാൻ ഇതാണ് ഒരു പാട്ട് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് അവിടെ വേറെയാണ് ആലോചനകൾ. ഭാസ്കര മാഷിന്റെ ഒരു രണ്ട് വരിയാണ് ഓർമ്മയാണ്. വേറെയാണ് വിചാരമെങ്കിൽ ഓതിടുവാൻ നേരമായി, വെറുതെ ഞാൻ എന്തിനും എരിയും വെയിലത്ത് കയ്യിലും കുത്തു നടക്കണമെന്ന് പാട്ടിലെഴുതി. ഞാൻ എന്തിനാണ് ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കണതെന്ന് മാറ്റി വേണമെങ്കിൽ പാടാം.
1: ഞാൻ ഈ വിറച്ച് വിറച്ച് പാടുന്നത് ശരിയല്ലല്ലോ സാറേ, അതുകൊണ്ട്.
0: ഓ, പിന്നെ നമ്മൾ രണ്ടുപേരുമില്ലല്ലോ, പിന്നെന്താ?
1: എന്നാലും സാറ് പേര് പറഞ്ഞാലും ഞാൻ
0: അതൊക്കെ പറയാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല, പേരൊക്കെ പറയാം, എല്ലാം പറഞ്ഞ് ആരാ എന്താന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോകുള്ളൂ. പക്ഷെ അത് പാട്ടിന് ശേഷം.
1: ഞാൻ ശ്രമിച്ചു നോക്കാം സാർ.
0: പിന്നെ
1: ഞങ്ങൾ ഏഴുപേരുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് സസാവണ സബ് ജില്ലയിൽ വർക്ക് ചെയ്തവരും പിന്നെ ഒരുമിച്ച് ഞങ്ങൾ എച്ച്എംഒമാരായിട്ട് റിട്ടയർ ചെയ്തവരുമാണ്. ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിലൂടെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മെയ് 31 ഞങ്ങളുടെ റിട്ടയർമെന്റിന്റെ 3rd anniversary ഒക്കെ ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി.
0: അടിപൊളി.
1: എല്ലാരും വീട്ടില് ഈ 1-2 പേരും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് കഴിയുന്നേ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ ഞങ്ങള് കൂടിയൊക്കെ പങ്കുവെക്കാറുണ്ട്.
0: ആ സന്തോഷത്തിൽ ഒരു തുണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: എനിക്ക് സത്യത്തിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നോണ്ട് എനിക്ക് പോലും ശരിയാവും.
0: അയ്യോ, ഞാനൊരു പാവമാണ്. സത്യമായിട്ട്
1: എനിക്ക് ശബ്ദം എനിക്ക് നല്ല പരിചയമാണ്. റേഡിയോയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഒരു റേഡിയോയുടെ ഒരു ആരാധികയാണ്. ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് എന്റെ റേഡിയോ ഇച്ചിരി കംപ്ലൈന്റ് ആയത് കേൾക്കുന്നില്ല. ശ്രീദേവി പിന്നെ റേഡിയോയുടെ സ്ഥിരമാളാണ്. ഞാൻ എപ്പോഴും പറയും ആകാശവാണി ഐവർകാലയുള്ള ശ്രീദേവിയെ മാത്രമേ അറിയുള്ളൂ, നമ്മളൊക്കെ വിളിച്ചാൽ കേൾക്കില്ല എന്ന് ഞാൻ ചുമ്മാ തമാശക്ക് പറയാറുണ്ട് ശ്രീദേവിയോട്. ശ്രീദേവി എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട്.
0: സന്തോഷം.
1: ശ്രമിച്ചു നോക്കാം സാർ.

0: ഈ നിറദീപം ചാർത്തിയത് ശ്രീദേവി ഐവർകാലയാണ് കേട്ടോ.
1: എനിക്ക് തോന്നി
0: ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനത്തിലേക്ക് ശ്രീദേവി ഐവർകാല ഒരു സന്ദേശം അയച്ചിരുന്നു. എനിക്ക് എന്റെ വളരെ പ്രിയപ്പെട്ട ലീനയെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ലീന ടീച്ചറിനെ കുറിച്ച് ഇവിടെ കാണ്ടം കാണ്ടം കാണ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്.
1: പിന്നെ ഒരുപാട് സന്തോഷം എനിക്കും ആകാശവാണിയിലൂടെ ശ്രീദേവി വഴി ഇങ്ങനെ ഒന്ന് പങ്കെടുക്കാൻ പറ്റി. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടൊക്കെ ഉണ്ട് പാട്ടിന്,
0: അതൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് വിളിച്ചല്ലേ.
1: ഭയങ്കര ഒരു സന്തോഷം, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സന്തോഷം. ശ്രീദേവിയുടെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: നമുക്കൊരു പാട്ട് വെക്കണമല്ലോ, ഏത് പാട്ട് വെക്കും?
1: ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തും
0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: അതെ അതെ,
0: മുന്തിട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ പാട്ടല്ലേ.
1: അതെ അതെ,
0: ശുഭു ചക്രവർത്തിയുടെ വരികളാണ് അല്ലേ.
1: അതെ സർ,
0: ഞാനത് പറഞ്ഞിട്ട് ഒരു അനക്കമില്ലല്ലോ. അപ്പുറത്ത് ഔസേപ്പച്ചന്റെ സംഗീതം എം ജി ശ്രീകുമാർ പാടിയതാണ്. ഒരുപാട് ഓർമ്മകൾ ഓടിക്കളിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതും
1: ഞാനും ശ്രീദേവിയും ഞങ്ങളുടെ ഒരു ലളിത ടീച്ചറും വെണ്ടാർ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്, കൊട്ടാരക്കരക്കടുത്ത്. 10ാം ക്ലാസ്സിലാണ് ശ്രീദേവി ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത്. ഞങ്ങള് 2 ക്ലാസ്സിലാണെങ്കിലും പിന്നെ ഞങ്ങള് പ്രീ ഡിഗ്രിക്ക് കൊട്ടാരക്കര എസ് ജി കോളേജിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് പലയിടത്തായി, പിന്നെ ടി ടി സി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പിന്നെ ജോലിയൊക്കെ ആയി, പിന്നെ ചസോണ്ട സബ് ജില്ലയെ വരുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നത്.
0: അപ്പൊ എല്ലാ ഓർമ്മകളും ഓടിക്കളിക്കട്ടെ ഈ പാട്ട് കേൾക്കുമ്പോ.
1: അതെ അതെ,
0: പാട്ട് കേൾക്കാം. താങ്ക് യു,
1: ഒരുപാട് സന്തോഷം.

0: ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക്. ഞാൻ മാവേലിക്കര നിന്നും ദേവകി. ഈ കത്ത് എഴുതുന്നത് എന്റെ അനുജതിക്ക് വേണ്ടിയാണ്. റേഡിയോ പരിപാടിയെല്ലാം കേൾക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ കുറിക്കുന്ന ഫോൺ നമ്പർ മകൾ സിഗ്നയുടേതാണ്. സിഗ്നയെ വിളിച്ച് കുഞ്ഞുമോളെ ആവശ്യപ്പെടണം, കുഞ്ഞുമോളുമായി വിശേഷങ്ങൾ പങ്കിടണം. ശേഷം റേഡിയോയിൽ കേൾക്കാൻ കാത്തിരിക്കുന്നു. നമുക്ക് ദേവകി അമ്മയുടെ അനിയത്തി കുഞ്ഞുമോൾ അമ്മയെ വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, സിഗ്നയാണോ?
1: അതെ.
0: കുഞ്ഞുമോൾ അമ്മയുണ്ടോ അടുത്ത്? കൊടുക്കാമോ?
1: അമ്മേ വിളിക്കുന്നു, കുഞ്ഞുമോളമ്മയെ കൊടുക്കാവൂന്ന്. ഹലോ.
0: ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഇതാരാ, എന്താ, എപ്പോഴാ, എങ്ങനാ, എന്ത്? ഭയങ്കര തിരക്കിലായിരുന്നോ? വീട് പണിയൊക്കെ ആയിട്ട് തിരക്കാണോ? എന്ത് തിരക്ക്, ചുമ്മാ ഇരുന്ന്. അവിടെ സിഗ്ന ഇല്ലേ സഹായിക്കാൻ? ആണോ? ആഹാ, ദേവകി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നാളായോ? ആണോ, ചേച്ചി വിളിക്കാറുണ്ടോ? ഈ പറയുന്ന ആക്ക് പിന്നെ നല്ല സുഖമാണല്ലോ അല്ലേ? കുഞ്ഞു പ്രായത്തിലും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ കുഞ്ഞുമോളായിട്ട്? അതെ, പക്ഷെ കുഞ്ഞുമോളാണല്ലോ. എത്ര പ്രായമായാലും കുഞ്ഞുമോളാണല്ലോ. പക്ഷെ എത്ര പ്രായമായാലും റേഡിയോ കേൾക്കുന്നത് കുഞ്ഞു പ്രായത്തിലേ ഉള്ള ശീലം വിട്ടില്ല. റേഡിയോയിൽ എന്താ കേൾക്കുന്ന? പാട്ടോ?
1: പാട്ട് കേൾക്കും, വാർത്ത കേൾക്കും.
0: എന്നിട്ട് ഈ പാട്ടൊക്കെ പാടുവോ?
1: പാട്ടൊക്കെ ഒന്നുമില്ല,
0: ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പൊ മൂളാൻ തോന്നുന്ന പാട്ട് ഏതാ ഇപ്പൊ ഓർമ്മ വരുന്നൊരു പാട്ട്?
1: മേടമാസക്കാലം നീന്തി പൂത്ത നേരം കടൽ എന്ന സിനിമയിലെ ജാനകി പാടിയ പാട്ട്, എനിക്ക് ഇഷ്ടമാണ്.
0: ആഹാ, എല്ലാ ഡീറ്റെയിൽസും.
1: മേടമാസം എനിക്ക് മറക്കാൻ പറ്റാത്ത.
0: അതെന്താ?
1: ഞാൻ ജനിച്ചത് മേടമാസത്തില്ല, ജനിച്ചത് മേടമാസത്തില്ല, മരിച്ചത് മേടമാസം.
0: ഒരുപാട് കാര്യങ്ങൾ മേടമാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? മേടമാസത്തിലെ
1: മേടമാസക്കാലം നീനി പൂത്ത നേരം എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടമാണ്.
0: അംബികയും ജോസൊക്കെ അഭിനയിച്ച ഒരു പാട്ടല്ലേ?
1: സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല, പാട്ട് കേട്ടിട്ടില്ല.
0: എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയിലെ പാട്ട്, എസ് ജാനകി പാടിയ പാട്ടല്ലേ?
1: മനസ്സിലായി സാറിന്റെ സ്വരം കേട്ടപ്പോ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്.
0: ആര്?
1: ഗണേഷ് സാറ്.
0: ഇയാൾക്ക് ഒരു വേറെ ഒരു പണിയുമില്ലേ?
1: എനിക്ക് മനസ്സിലായി സാറിന്റെ സ്വരം കേട്ടപ്പോ.
0: എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് ഉരുളുന്നില്ല.
1: വ്യാഴാഴ്ച കേൾക്കുന്ന ഒരു പരിപാടി, എനിക്ക് ഇഷ്ടമുള്ള സാറിന്റെ അവതരണം.
0: വലിയ സന്തോഷം. അമ്മയെപ്പോലുള്ള ഒരാള്, ഇങ്ങനെ ഒരുപാട് നാളായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ പറയുമ്പോ വലിയ സന്തോഷം.
1: ചെറുപ്പകാലം മുതലേ അച്ഛൻ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അങ്ങനെ വലിയ ഭയത്തെ സഹോദരനും ആകാശവാണിയിലോട്ട് കത്തൊക്കെ അയക്കുമായിരുന്നു. ചന്ദ്രദാസ് അതെന്റെ സഹോദരനാണ്. ജോലിയായിരുന്നു, റിട്ടയർഡ് ആയിരിക്കുന്നു.
0: ശരി ശരി. നിങ്ങൾ സഹോദരങ്ങൾ എത്ര പേരാണ്?
1: ഞങ്ങൾ മൂന്ന് പേര്, രണ്ടാമത്തേത്.
0: ശരി ശരി.
1: എനിക്കൊരു മകള് മാത്രം.
0: എന്താണ് ഇങ്ങനെ ഒരു പേര്? സിഗ്ന.
1: വീട്ടുകാരൻ വന്നിട്ടതാണ്.
0: അത് ശരി. എല്ലാവരും എടുത്തു ചോദിക്കുമല്ലോ എന്ത് പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞാല് വലിയ സന്തോഷമ്മ. കുറച്ചു കാലമായിട്ട് നമ്മൾ മറന്നിരുന്നൊരു

പാട്ടായിരുന്നു ഇത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. എനിക്ക് ഞാൻ സ്വന്തം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ട്. വലിയ സന്തോഷം ചേച്ചി. നമ്മൾ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ശരി.

0: ഇന്നത്തെ ഹലോ സന്ദേശഗാനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയമുള്ളവരെ, ഹലോ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്താൻ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നമ്പർ 8281420305. കത്തുകൾ അയക്കേണ്ട വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വേഗം തന്നെ സന്ദേശങ്ങൾ അയയ്ക്കുക. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം മനീഷ് എൻ പി. നിർവഹണ സഹായം മിനി അജു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഇന്ന് രാത്രി 7:35 യുവവാണി ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അവസാന ഭാഗം. തുടർന്ന് വൈഭവ സഞ്ജയ് അവതരിപ്പിക്കുന്ന ലളിതഗാനം, ലയന ഗോപിനാഥ് ചൊല്ലിയ കവിതകൾ. ഇന്ന് രാത്രി 7:35 യുവവാണി.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം സാമ്പത്തിക വിപണി അവതരിപ്പിക്കുന്നത് സുനിൽകുമാർ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: സിറ്റി ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. ഈ പ്രവണത കുട്ടികളുടെ തലച്ചോറിനെയും മാനസിക ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഇത് കുട്ടികളിലും കൗമാരക്കാരിലുമുള്ള ലഹരി ഉപയോഗം മുൻപത്തേക്കാളും കഴിഞ്ഞ ഒരു 30 വർഷത്തെ കണക്ക് മൊത്തത്തിൽ എക്സ്പീരിയൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രമേണയായിട്ട് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ പലതരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയെ ബിഹേവിയർ പീഡിയാട്രിക്സിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ കേസിൽ പെട്ടിരിക്കുകയാണ്, ഒരു കേസിൽ, പോലീസ് കേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഹയർ സെക്കൻഡറി പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ, അതേ സ്കൂളിലെ കുട്ടികളുടെ വീട്ടിൽ കയറി അടിച്ചു. അങ്ങനെയാണ് പോലീസ് കേസായത്. പോലീസ് കേസായി പിന്നെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പശ്ചാത്തലം, ഫാമിലി പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അമ്മ വീട്ടു ജോലിക്ക് പോയാണ് കുടുംബം നോക്കുന്നത്. അച്ഛൻ വേർപിരിഞ്ഞു പോയി. ആൽക്കഹോളിസവും മദ്യപാനവും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവർ അച്ഛൻ അബാൻഡൻ ചെയ്ത് ഫാമിലി, പുള്ളി ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഇവൻ്റെ കൂടുതൽ, ഇവനെക്കുറിച്ച് കൂടുതൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക്, കൂടുതൽ ഡീപ്പായിട്ടുള്ള സൈക്കോളജിക്കൽ എവാലുവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ 1 വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവൻ ഇൻ്റർവ്യൂവിൽ തന്നെ അവനെ അക്സെപ്റ്റ് ചെയ്ത് അത് പുറത്ത് പറഞ്ഞവൻ, കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് പറഞ്ഞ് ഞാൻ MDMA ഉപയോഗിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ടാണ് ഉപയോഗിക്കുന്നത്, 10ാം ക്ലാസ് അവസാനം കഴിഞ്ഞപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, വെക്കേഷനിൽ നിന്ന്. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷന് നിൽക്കുമല്ലോ, ആ സമയത്ത് വീട്ടിന് പരിസരത്തുള്ള ചില അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ചേർന്നിട്ടാണ് ഇത് തുടങ്ങിയതെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ച മോനെ, സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി എന്തിനാണ് അടിക്കുന്നത്? അത് സ്കൂളിൽ തന്നെ പറഞ്ഞു തീർത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ അവരെ അടിച്ചില്ലെങ്കിൽ അവർ ഞങ്ങളെ അടിക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ തന്നെ മാറ്റം വരും, അവരുടെ അസസ്മെൻറ്റ്. ഈ ലഹരി മരുന്നുകൾ, പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് ഈ കുട്ടികളുടെ, കൗമാരകാലത്തുള്ള കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ പൂർണ്ണമായിട്ട് മെച്ചുറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ബ്രെയിനിലോട്ടാണ് ഈ മദ്യത്തിൻ്റെ ഇത് വരുന്നത്. അപ്പം മദ്യം, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുട്ടികളിൽ ഈ ബ്രെയിനിൻ്റെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ള ഒരു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ എന്ന് പറയുക, അവിടെ നിന്ന് പിന്നെ ഡോപ്പമിൻ്റെ സർജ് ഉണ്ടാവും, ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാവും. അത് ന്യൂക്ലിയസ് ഓക്യുപ്പൻസിൽ എത്തിയിട്ട് പിന്നെ അത് പ്രീ ഫ്രോണ്ടൽ ലോബിലേക്ക്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ ലോബിൽ നല്ല ഫ്ലഷ് ഓഫ് ഡോപ്പമിൻ. അപ്പോൾ ഈ ഡോപ്പമിന് കൂടുതൽ സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടിക്ക് കൂടുതൽ സന്തോഷവും ലഹരിയുടെ ഇഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇവർ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കൂടുതൽ അഡിക്ഷനിലേക്ക്, മദ്യാസക്തിയിലേക്ക് പോകുന്ന, മദ്യാസക്തിയിലേക്ക്, മയക്കുമരുന്നാസക്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് കുടുംബം, ഞങ്ങൾ പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. അച്ഛൻ മദ്യപാനി, കുടുംബം നോക്കുന്നില്ല, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു, വഴക്കുപടി നടക്കുന്നു, പിന്നെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകണു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബ പശ്ചാത്തലത്തിൽ പെടുന്ന കൗമാരക്കാരായ കുട്ടികളിൽ മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവരിൽ തന്നെ സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കോണ്ടക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്, കുറ്റവാസന, ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ. അപ്പം അങ്ങനത്തെ ഇതും വരാനുള്ള, അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഡിസ്ഫങ്ഷണൽ ഫാമിലി, മദ്യം, മയക്കുമരുന്ന് ഉപയോഗം, കുട്ടികളിൽ കുറ്റവാസന സ്വഭാവ രീതി വർദ്ധിച്ചു വരുന്നു, ഇതെല്ലാം കൂടെ സമ്മിളിതമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു പശ്ചാത്തലം വിശകലനം ചെയ്ത് കൂടുതൽ മനഃശാസ്ത്ര വിശകലനം നടത്തി നോക്കുമ്പം മയക്കുമരുന്നിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ല നിൽക്കുന്നത്, യഥാർത്ഥത്തിൽ കൂടുതൽ സങ്കീർണമായ കുറ്റവാസനയുടെ സ്വഭാവ രീതി, അക്രമവാസനയുടെ സ്വഭാവ രീതി, മോഷണം, പോർണോഗ്രാഫി ഉപയോഗിക്കുക, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയിൻ പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
0: സർ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ കുട്ടികളെ വലയിലാക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രങ്ങളെക്കുറിച്ച് ഒന്ന് പറയൂ.
1: മാഫിയ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുട്ടികളിൽ, പ്രത്യേകിച്ച് ഡിസ്ഫങ്ഷണൽ ഫാമിലി, അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിലുള്ള കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ മധ്യവർഗ സമൂഹത്തിൽ

0: ഉള്ള ഒരു കൂട്ട കുട്ടികളും ഇത്തരത്തിലുള്ള മദ്യം മയക്കുമരുന്ന് ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മധ്യവർഗ കുടുംബത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മധ്യവർഗ സമൂഹമായിരിക്കും. അവർ ഈ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്താൻ വേണ്ടി മറ്റു തരത്തിലുള്ള യാതൊരു താല്പര്യത്തിലും കുട്ടിക്ക് അത് ഉള്ള പ്രത്യേകിച്ച് കൗമാരകാലത്ത് നല്ല എനർജി ആയിരിക്കും, സൈക്കോളജിക്കൽ എനർജി ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് കൗമാരകാലത്ത് ബോറടിക്കും, കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ശൂന്യത അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ശൂന്യത അനുഭവപ്പെടുന്ന കുട്ടികളെ കൂട്ടുകാർ വഴി ഈ മയക്കുമരുന്ന് ലോബി അട്രാക്റ്റ് ചെയ്യും, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഇന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്യുന്ന കണക്കൊക്കെ കൊടുത്ത് അവരെയും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. അപ്പോൾ അവർ നേരിട്ടല്ല, അതേസമയത്ത് ഈ അകത്തുള്ള കുട്ടികൾ ഉപയോഗിച്ചും കൊണ്ട് ആകർഷിച്ച് അവരുടെ വലയിലേക്ക് കൊണ്ടുപോയി പിന്നെ അവരുടെ വലയിലെ ഭാഗമാകും. അപ്പോൾ രണ്ട് തരത്തിലെ സ്ട്രീം ഓഫ് കുട്ടികൾ ഈ പറഞ്ഞ മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ള നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ കാണിക്കാൻ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള നിരീക്ഷണം സ്കൂൾ അന്തരീക്ഷത്തിലും കുടുംബാന്തരീക്ഷത്തിലും അതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിലും നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ മൊത്തത്തിലുള്ള നെക്സസ് നെറ്റ്വർക്ക് മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൻകിട കടത്തുകൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കും കൂടെ ഫൈനർ ആസ്പെക്ട്സിലോട്ടും കൂടെ പോയി ശരിക്കും പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. കുടുംബം, സ്കൂള്, സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, അധ്യാപകർ, അതുപോലെ സമൂഹത്തിലുള്ള ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വെൽവിഷേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരും കൂടെ ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള നിരന്തര സർവൈലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇതിൽ കുട്ടികളെ കൗമാരക്കാരെ ഇതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ.
1: സർ, ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ സ്വഭാവ രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് നിരീക്ഷിക്കേണ്ടത്. അടിക്കടി ഫ്രണ്ട്ഷിപ്പ് മാറുന്നു, കൂടുതൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതി, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള സൗഹൃദം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതിയെല്ലാം നമുക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്വഭാവം തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവരിൽ സ്വഭാവ മാറ്റങ്ങളുണ്ടാവും. ദേഷ്യം കൂടുക, പെട്ടെന്ന് അക്രമ സ്വഭാവത്തിലോട്ട് മാറുക, സാധനങ്ങളെ നശിപ്പിക്കുക, പഠനത്തിൽ പുറകിലോട്ട് വരിക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിലേക്ക് പുറകിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, അക്രമ സ്വഭാവത്തിലുള്ള വ്യക്തിഗതമായ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾ, സാധാരണ അമ്മയോട് തർക്കിക്കാത്ത കുട്ടി തർക്കിക്കാൻ തുടങ്ങുന്നു, സാധാരണ അമ്മയെ അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന സ്വഭാവമില്ലാത്ത കുട്ടിക്ക് തിരിച്ചടിക്കാനുള്ള വാഞ്ചന വരുന്നു, സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു. അപ്പോൾ സുഹൃബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലത്തിലുള്ള ഒരു വിശകലനം മാതാപിതാക്കൾ നടത്തി നോക്കണം. അതുപോലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക്, പിന്നെ ചില അമ്മമാർ കുട്ടിയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ തന്നെ ഇവനെ കഴുകാൻ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ബീഡി കിട്ടി, അല്ലെങ്കിൽ പാക്കറ്റ് കിട്ടി, MDMA ഒക്കെ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഈ മോശമായ കുടുംബാന്തരീക്ഷം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് ക്രമേണ ആശ്വാസം എന്ന രീതിയിൽ ലഹരിയിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്യാറില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട പങ്ക്, കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, ബുദ്ധി രൂപീകരണത്തിലും മറ്റ് സാമൂഹ്യ ബന്ധങ്ങളുടെ രൂപീകരണത്തിലും എല്ലാത്തിനകത്തും കുടുംബ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കിട്ടുന്ന പ്രത്യേകതകളോടൊപ്പം തന്നെ കുട്ടി വളരുന്ന സാഹചര്യം, ഞങ്ങൾ പറയുന്നത് പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പോൾ ബ്രെയിനിൻ്റെ വികാസത്തിൽ എൻവയോൺമെന്റിന്, ഈ സാഹചര്യത്തിന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മളൊരു 40 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് ബ്രെയിനിൻ്റെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണ് അത്, അതിനെ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു പാരമ്പര്യമായിട്ടുള്ള. പക്ഷേ ഇപ്പം നമുക്കറിയാൻ പറ്റുന്നത് ആ ജനറ്റിക് ഇൻഹെറിറ്റൻസിനെ പോലും മോഡിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാഹചര്യം, എങ്ങനെ കുട്ടി വളർത്തപ്പെടുന്നത്, കുട്ടിയുടെ ബന്ധം എന്താ, കുട്ടി കുടുംബത്തിൻ്റെ പ്രത്യേകത, കുട്ടികളും കുടുംബവും തമ്മിൽ അച്ഛനമ്മമാരും തമ്മിലുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ട്, സൗഹൃദം എത്രത്തോളം ഉണ്ട്, അടുപ്പം എത്ര, അങ്ങനെ സ്വാധീനം, അങ്ങനെ ഇതെല്ലാം കുട്ടിയുടെ വളരുന്ന സാഹചര്യം, പേരൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്, ഇത് കുടുംബ ബ്രെയിനിൻ്റെ വികാസത്തെയും നിർണ്ണയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്

0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അബാൻഡൻഡ് ഫാമിലി എപ്പോഴും നമുക്ക് ചൈൽഡ് മെൻ്റൽ ഹെൽത്തിലൊരു വലിയ വെല്ലുവിളിയാണ്. അബാൻഡൻഡ് ഫാമിലി എന്ന് വെച്ചാൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി, പലതരത്തിലുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ വേർപെട്ടായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ ആൽക്കഹോൾസ്. ഈ നമ്മൾ കണ്ടുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കണക്ക് മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ നടത്തി നോക്കുമ്പം ഇത്തരം കുടുംബങ്ങളിലെ അച്ഛന്മാർക്ക് ഇൻവേരിയബിളി ഏറെയും കുറഞ്ഞ് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മയക്കുമരുന്ന് ഉപയോഗം തന്നെയുള്ള, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം തന്നെ, അപ്പോൾ അത് കുടുംബ പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതിനും പിന്നെ കൂടുതൽ കൗമാരകാലത്തിൽ എത്തുമ്പോൾ എട്ട് ഒമ്പതിലൊക്കെ ആകുമ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയും, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇത് കാണും, അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയ കുട്ടി. അപ്പോൾ ഈ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്തും ഒരു മുതിർന്ന വ്യക്തിയുടെ ഒരു സ്വാധീനം. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികളൊക്കെ തന്നെ ഈ പരിസരത്തുള്ള മുതിർന്ന ചേട്ടന്മാരുമായിട്ടുള്ള ഭയങ്കര ബന്ധമായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കും, അവരുടെ സഹായിയായിട്ട് കൂടി അതിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഘടകങ്ങൾ ആണ് ഇത് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതും തുടരുന്നതും എല്ലാം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കുട്ടിയുടെ പോക്കറ്റിലൊന്നും ഈ ഒരു പാക്കറ്റ് കിട്ടി എം ഡി എം ആണെന്ന് അറിയുന്നു. ഉടനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും, കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്ത് അച്ഛനും അമ്മയും കൂടെ ഒന്നിൽ അവനെ അടിച്ച് ശിക്ഷ കൊടുത്ത് കുറ്റം സമ്മതിപ്പിച്ച് അടിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നതും കുട്ടിയെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണല്ലോ, അത് നടക്കത്തില്ല. ചിലപ്പം കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി വരും, അല്ലെങ്കിൽ ഈ കുട്ടി വീട് വിട്ടു പോകും. അപ്പോൾ കടുത്ത ശിക്ഷയല്ല, പകരം ഇങ്ങനെയൊരു പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് സമാധാനമായി കുട്ടിയുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഒരിക്കലും നമ്മൾ ഈ കുട്ടിയും നമ്മൾ പേരൻസും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്ന തരത്തിലേക്ക് അതിതീവ്രമായ രീതിയിൽ വൈകാരികമായി മാതാപിതാക്കൾ പ്രതികരിക്കരുത്. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അധ്യാപകരും അത് ക്ലാസ്സിൽ സ്കൂളിലൊരു വലിയ വാർത്തയാകുന്നു, കുട്ടികളെല്ലാവരും ഈ കുട്ടിയെ തിരിച്ചറിയുന്നു, അവനാണ് ഇതിൻ്റെ ആളെന്ന് പറയുന്നു, ഇവന് വേറെ കുഴപ്പങ്ങളുണ്ടെന്ന്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും ആ നെക്സസിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടും. ചിലപ്പം കുട്ടിക്ക് ഇപ്പോൾ ഉപയോഗം മാത്രമേ ഉള്ളൂ, പക്ഷേ നെക്സസിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ ഇത്തരത്തിലുള്ള അതിവൈകാരിക പ്രകടന രീതികളും ഫാമിലിയിലും ഉള്ളതും സ്കൂളുകളിലുള്ളതും അത് കുട്ടി ആ നെക്സസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലേക്ക് വഴിതെളിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കൾ ഈ കുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ആ അത് നമുക്ക് പേരൻസിന് പറ്റുന്നില്ലെങ്കിൽ പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് സാധ്യതകൾ. ഒന്ന്, കുട്ടിയെ കൊണ്ടുപോയി മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുന്നത് പറ്റുമെങ്കിൽ നല്ല കാര്യം. രണ്ട്, സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അമ്മയ്ക്കും അച്ഛനും പരിചയമുള്ള ഒരു സാറ് കാണും. എല്ലാ സ്കൂളും വീട്ടു പരിസരത്താണല്ലോ സ്കൂൾ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ആ അധ്യാപകനുമായിട്ട് വിഷയം ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കൗൺസിലറുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ കൗൺസിലറുമായിട്ട് കുട്ടിയെ കണ്ട് കൗൺസിലറിൻ്റെ ഒരു സഹായം തേടി. കാരണം ഈ അതിവൈകാരികമായി പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രൊഫഷണൽ അപ്രോച്ച് ഈ ഒരു സമീപനത്തിൽ കുടുംബത്തിനകത്ത് കൊണ്ടുവരാനാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ അധ്യാപകർ പിന്നെ കൗൺസിലർമാർ മാതാപിതാക്കൾ തന്നെ അതിവൈകാരികമായി പ്രകടിപ്പിക്കാത്ത രീതിയിൽ സൗഹൃദമായിട്ട് സംസാരിച്ച് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് എങ്ങനെ എന്ത് വിചാരിച്ചിട്ടും നടന്നില്ലെങ്കിൽ ബെറ്റർ യു കൺസൾട്ട് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസൽ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: ഇന്റർനെറ്റിലെ ആ പുതിയ സുഹൃത്ത്, അവൻ ആരാണെന്ന് ഉറപ്പുണ്ടോ? ഒരു വ്യാജ പ്രൊഫൈൽ, ചില മനോഹര വാക്കുകളും വാഗ്ദാനങ്ങളും. നമ്മുടെ സ്വകാര്യത വരെ പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് അവർ അത് വളർത്തിയെടുക്കുന്നു. ഒടുവിൽ തിരിച്ചുവരാൻ പറ്റാത്ത കെണി. സോഷ്യൽ മീഡിയയിലെ ഓരോ പരിചയപ്പെടലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തും. സൈബർ കെണിയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 1930.
4: ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. ടി എസ് ബാബു വയലിൻ, കുമാരനല്ലൂർ വി രാജാമണി മൃദംഗം, ഛടേ ബുദ്ധിമാനുറ എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതി, അഠാണരാഗം ആദിതാളം.

ഇന്ന് ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് 5-ാം ഭാഗം. രചന എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാർ സംഗീതം നൽകി പാടിയത്. ഗാനരചന പഴയിടം സോമശേഖരൻ. ചിത്രം അർദ്ധനാരി.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: അരികെ എന്ന പടത്തിനു വേണ്ടി ശ്രീനിവാസും മഞ്ജരിയും പാടിയ ഗാനം, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

ഹരിചരണം മഞ്ചരിയും പാടിയ ഗാനം. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം. ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ.

0: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതിന്റെ സംഗീതം അപർണ പാടിയത്, ചിത്രം ഔട്ട്സൈഡർ

ആർ വേണുഗോപാലിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി കാർത്തിക്കും ശ്രേയാഘോഷാലും പാടിയത് ചിത്രം സ്പാനിഷ് മസാല

ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു വട്ടം കൂടി. 1980 മുതൽ 2010 വരെയുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു വട്ടം കൂടി. അടുത്ത ഗാനം പാടിയിരിക്കുന്നത് ശ്രേയാ ഘോഷാൽ, യാസിൻ നിസാർ, ടിപ്പു എന്നിവരും സംഘവും ചിത്രം കസിൻസ് മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കൂ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജി ബാലന്റെ സംഗീതം, നജീം അർഷാദും പാലക്കാട് ശ്രീറാം, സൗമ്യ എന്നിവർ പാടിയത്. ചിത്രം കേൽട്ടൺ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം.
1: ശാസ്ത്രലോകം.
0: കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. രചനാ നിർവഹണം MS ആശ.
2: പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ് ജീവിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ. കാവും കുളങ്ങളും വൃക്ഷങ്ങൾ കുടപിടിക്കുന്ന നടപ്പാതകളും ജീവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. കാർഷികോത്സവങ്ങളിലൂടെ പൂക്കളെയും മരങ്ങളെയും വനങ്ങളെയും ആദരിക്കുന്നതും ഒരു ശീലമായി വളർന്നുവന്നു. ആ ഉദാത്തമായ വീക്ഷണം നിലനിർത്തി

0: നും വനസമ്പത്ത് സംരക്ഷിക്കുവാനുമായി നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു മാർഗമാണ് കാവുകൾ എന്നാണ് മാധവ് ഗാഡ്ഗിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പ്രകൃതി സ്രോതസ്സുകളുടെ പുരാതനമായ പ്രാദേശിക പങ്കാളിത്ത സംരക്ഷണ മാതൃകയാണ് ഇവ.
1: കാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയഭക്തി ബഹുമാന സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് നമുക്ക് പൊതുവെ ഉണ്ടാകാറുള്ളത്. പരിസ്ഥിതി സന്തുലനം, ഔഷധ സസ്യങ്ങളുടെ ലഭ്യത, നീർച്ചോലകളുടെ പരിരക്ഷ, ജല വായു ശുദ്ധീകരണം, കാലാവസ്ഥയുടെ ക്രമപ്പെടുത്തൽ തുടങ്ങി ഒരു സ്വാഭാവിക വനത്തിന്റെ ധർമ്മം നിറവേറ്റുന്ന ചെറു പതിപ്പുകളാണ് നാട്ടിൻപുറങ്ങളിലെ ഓരോ കാവും. അവയുടെ സംരക്ഷണം തലമുറ തലമുറ കൈമാറി ശാശ്വതമാക്കുന്നതിന് കാവിനുള്ളിൽ നാഗപ്രതിഷ്ഠയും ചിത്രകൂടവുമൊക്കെ തയ്യാറാക്കി വയ്ക്കുന്നതിനും നമ്മുടെ പൂർവികർ ശ്രദ്ധാലുക്കളായിരുന്നു. ആ ഒരു അലിഖിത നിയമത്തിന്റെ പരിരക്ഷയിലാണ് ഇന്നും നമ്മുടെ പല കാവുകളും നിലനിൽക്കുന്നത്.
0: വിശ്വാസത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വനങ്ങളുടെ ശേഷിപ്പുകളാണല്ലോ കാവുകൾ. സാധാരണ അർത്ഥത്തിൽ കാവ് എന്നാൽ വൃക്ഷങ്ങളുടെ കൂട്ടം എന്നാണ് അർത്ഥം. കാക്കുക എന്നർത്ഥം വരുന്ന ദ്രാവിഡ പദത്തിൽ നിന്നാണ് കാവ് എന്ന പദം ഉരുത്തിരിഞ്ഞത്. ബലിയിടുന്ന സ്ഥലം എന്നും അർത്ഥമുണ്ട്. ചെറു ദൈവങ്ങൾക്കിടും ബലി എന്നാണ് തമിഴ് ലെക്സിക്കണിൽ പറയുന്നത്. സാങ്കേതിക അർത്ഥത്തിൽ കാവ് ആരാധനാ സ്ഥാനമാകുന്നു.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളിൽ ആയിരത്തോളം സസ്യ ഇനങ്ങൾ കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ട മേഖലയിലെ സ്ഥാനിക സസ്യങ്ങളിലെ നൂറിലധികം ഇനങ്ങൾ കാവുകളിൽ വളരുന്നുണ്ട്. പല കാവുകളുടെയും പ്രത്യേകത അവിടെ മേധാവിത്വം പുലർത്തുന്ന ചില സസ്യങ്ങൾ വൃക്ഷങ്ങളായോ അടിക്കാടുകളായോ വളരുന്നുണ്ട് എന്നതാണ്. ഇത്തരം സസ്യങ്ങളെ കാവുകളിലെ ഡോമിനന്റ് സ്പീഷ്യസ് എന്നാണ് പറയാറുള്ളത്.
0: അപൂർവ വൃക്ഷങ്ങളുടെയും ജീവികളുടെയും അഭയസ്ഥാനമെന്ന നിലയിലും കാവുകൾക്ക് ഇന്ന് അതീവ പ്രാധാന്യമാണ് ഉള്ളത്. കുളമാവ്, അറന്തൽ, കാട്ടിലിപ്പ, കാഞ്ഞിരം, മരോട്ടി, ഓടൽ, കടമ്പ്, അമ്പഴം, കൂവളം, കുടകപ്പാല, അശോകം, വാഗ, വേങ്ങ, മരുതി തുടങ്ങിയ ഒട്ടേറെ അപൂർവ വൃക്ഷങ്ങൾ, വെരുക്, പാമ്പ്, കീരി, കുറുക്കൻ തുടങ്ങിയ ജന്തുക്കൾ, വിവിധയിനം ചിത്രശലഭങ്ങൾ, വേഴാമ്പൽ ഉൾപ്പെടെയുള്ള ബൃഹത്തായ പക്ഷിവൃന്ദം, ഉഭയജീവികൾ എന്നിങ്ങനെയുള്ള ഒട്ടേറെ ജീവികളും കാവിലെ അന്തേവാസികളാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി നിലനിർത്തുന്നതിലും കാവുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. സർപ്പാരാധന, ഉള്ളുവൻ പാട്ട്, തെയ്യം തുടങ്ങി മനുഷ്യന്റെ സാംസ്കാരിക മുന്നേറ്റത്തിലും കാവുകളുടെ സംഭാവന പ്രത്യേക പരാമർശം അർഹിക്കുന്നു.
1: പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണപ്പെടുന്ന അതുല്യവും പാരിസ്ഥിതിക പ്രാധാന്യവുമുള്ള ആവാസ വ്യവസ്ഥയായ കാട്ടുജാതി ചതുപ്പുകൾ അഥവാ മിരിസ്റ്റിക്ക ചതുപ്പുകൾ നമ്മുടെ കാവുകളിലുണ്ട്. കുളത്തുപുഴ, അഞ്ചൽ, ശെന്തുരുണി, അരിപ്പ, പാലോട് തുടങ്ങിയ മേഖലകളിലെ മിരിസ്റ്റിക്ക ചതുപ്പുകൾ ഉത്തര കേരളത്തിലെ ചില കാവുകളിലും കാണപ്പെടുന്നുണ്ട്. മട്ടന്നൂരിനടുത്തുള്ള പൂങ്കോട്ടുകാവ്, കൂട്ടാളിയിലെ ചിറയിൽക്കാവ്, വരയിൽക്കാവ്, കരിവെള്ളൂരിലെ പലിയേരി, മൂകാംബികക്കാവ്, ചീമേനിക്കടുത്തുള്ള തെച്ചോട്ടുകാവ്, കാസർഗോഡ് ജില്ലയിലെ കമ്മാടത്തുകാവ് എന്നീ കാവുകളിൽ ഇത്തരം കാട്ടുജാതി ചതുപ്പുകളുണ്ട്. ഇത്തരം ചതുപ്പുകളിൽ കാവടി വേരുകൾ ഉയർത്തി വളരുന്ന വൃക്ഷങ്ങൾ മിരിസ്റ്റിക്കേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ്.
0: കാട്ടുജാതി, കൊത്തപ്പൈൻ, ചോരപ്പാലി, ഉണ്ടപ്പൈൻ, പശുപാശി തുടങ്ങിയ വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നുണ്ട്. ഇവയിൽ ചോരപ്പാലി, പശുപാശി, കാട്ടുജാതി, കൊത്തപ്പൈൻ എന്നിവ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷങ്ങളാണ്. കാട്ടുകുടംപുളി അഥവാ കാഞ്ഞിരപ്പുളി കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ

0: എന്ന് മാത്രമേ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഈ അടുത്ത കാലത്തായി കാസർഗോഡ് ജില്ലയിലെ ചെരിപ്പാടി കാവിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കാവിൽ തന്നെ ഏതാണ്ട് 300 വർഷം പഴക്കമുള്ള പൂഞ്ഞാവള്ളി കാണപ്പെടുന്നു. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം വളരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്ന ശൂരംപുന്ന അഥവാ സുർഗിമരം സമീപത്തായി ഉദുമ പഞ്ചായത്തിലെ ചില കാവുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്.
1: അപൂർവവും തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനികവുമായ വൃക്ഷം വെള്ളപ്പൈൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തവിടിശ്ശേരിക്കാവ്, കാലിക്കടവിലെ കരക്കക്കാവ്, മാപ്പിട്ടച്ചേരിക്കാവ്, തൃക്കരിപ്പൂരിലെ ചില ചെറിയ കാവുകൾ, ഉദിന്നൂർ കൂലോം, ഉദുമയിലെ പൂക്കുന്നത്ത്, ശ്രീശാസ്ത ഭഗവതിക്കാവ് എന്നീ കാവുകളിൽ വളരുന്നു. ഞാവൽ കുടുംബത്തിലെ ചവറൻ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷമായ ഇതിനെ കണ്ണൂർ ജില്ലയിലെ നീലിയാർ കോട്ടത്ത് കാണാം. കുളവെട്ടി അഥവാ വാദം കൊല്ലിമരം ക്രിട്ടിക്കലി എൻഡാൻഡ് വിഭാഗത്തിൽപ്പെടുന്നു. കുളുക്കുമലയിലാണ് ഇവ കാണപ്പെടുന്നത്. ജലസാമീപ്യമുള്ള ഇടങ്ങളിൽ വളരുന്ന നീർമാവും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ കാണപ്പെടുന്ന ഈ വൃക്ഷം കരിവെള്ളൂരിലെ പലിയേരി മൂകാംബികക്കാവിലും ആലപ്പടമ്പിലെ കൊങ്ങിണിച്ചാൽ കാവിലും വളരുന്നുണ്ട്. 100ലധികം വർഷം പ്രായമുള്ള വൃക്ഷങ്ങളാണ് ഇവ. ഹോർത്തോസ് മലബാറിക്കസിൽ പനമ്പുവള്ളി എന്ന പേരിൽ വിവരിച്ചിരിക്കുന്ന ആരോഹി സസ്യം പലിയേരി മൂകാംബികക്കാവിലും ചീമേനിയിലെ ശൂലാപ്പ് കാവിലും മാത്രമേ വളരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
0: ചെങ്ങന്നൂരിലെ ശാർങ്കക്കാവ് വിശ്വാസവും പരിസ്ഥിതിയും എങ്ങനെ കൈകോർക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണമാണ്. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കാവ് 1.3 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്നവ ഉൾപ്പെടെ 67 തരം സസ്യങ്ങൾ ഈ ഒരു കാവിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: തികച്ചും അപൂർവമായ മലബാർ ഡ്രോഗൺ അതായത് തീക്കാക്ക, ചൂളം കുരുവി, മരതകപ്രാവ്, വലിയ പൊന്നി മരംകൊത്തി എന്നിവ ഈ വിശുദ്ധ വനങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. മലമുഴയ്ക്ക് വേഴാമ്പൽ കഴിഞ്ഞാൽ വലിപ്പത്തിൽ രണ്ടാമനായ പാണ്ഡൻ വേഴാമ്പലുകളും കാവുകളിൽ കാണാം. കേരളത്തിൽ ഇന്ന് അപൂർവമായി കണ്ടുവരുന്ന കടൽപ്പരുന്തിന്റെ ആവാസ കേന്ദ്രം വടക്കൻ കേരളത്തിലെ കാവുകളാണ്. കടൽത്തീരത്തെ വൻമരങ്ങളിൽ മാത്രം കൂടുകൂട്ടുന്ന അവയ്ക്ക് ആശ്രയം പ്രധാനമായും കടലോരത്തെ കാവുകളാണ്. കേരളത്തിൽ ഇലിപ്പ വർഗത്തിൽപ്പെട്ട കാവിലിപ്പ എന്ന അപൂർവ മരം ഇന്ന് ഒരെണ്ണം അവശേഷിച്ചിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഒരു കാവിലാണ്. ഈ ഉദാഹരണങ്ങൾക്കുപരിയായി ഒട്ടനവധി അപൂർവ വൃക്ഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും കലവറ തന്നെയാണ് നമ്മുടെ കാവുകൾ.
0: ഭൂമിയിൽ ഏറ്റവും അധികം കാവുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലാണ്. അവയിൽ 361 പ്രധാനപ്പെട്ട കാവുകളുള്ളത് കേരളത്തിലാണ്. ഹരിതവനവും മുൾക്കാടും ഒറ്റമരങ്ങളും ആൽത്തറയും അരുവിയും ചതുപ്പും ചതുപ്പുകാടും പുൽമേടും പൂമേടുമൊക്കെ ചേർന്ന ഒരു വർണ്ണരാശി കൂടിയാണ് കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. മഴക്കാലത്ത് മാത്രം അത്ഭുതകരവും അപൂർവവുമായ സസ്യജന്തു വൈവിധ്യം ദൃശ്യമാകുന്ന ഇടനാടൻ ചെങ്കൽ തരിശുകളിലെ പുൽമേടുകൾ സവിശേഷ പ്രാധാന്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്.
1: ജനവാസ കേന്ദ്രങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന തുണ്ടുവനങ്ങളായ കാവുകളെ സംബന്ധിച്ചിടത്തോളം നാശത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യന്റെ നിരന്തര ഇടപെടലുകൾ കാരണം ക്ഷയിച്ച് അർത്ഥഹരിതാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പൂർണമായോ ഭാഗികമായോ ഉറച്ച ചെങ്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന വടക്കൻ കേരളത്തിലെ ഹരിതവനങ്ങൾ. 80% കാവുകളിലും നേരത്തെ ഉണ്ടായിരുന്ന സസ്യസമ്പത്തുകളിൽ വലിയ കുറവ്.

0: വന്നിരിക്കുന്നു.
1: കാവുകളുടെ സംരക്ഷണം സംബന്ധിച്ച് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസങ്ങൾ കാവുകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഭൂവിനിയോഗത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന കേടുപാടുകളും ഈ പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. ഇന്നത്തെ ത്വരിത വികസനവും ഉയർന്നുവരുന്ന ജനസാന്ദ്രതയും കൂടുതൽ ഭൂവിഭവം ആവശ്യപ്പെടുന്നു. അക്കാരണത്താൽ നിയമസംരക്ഷണം വേണ്ടത്രയില്ലാത്ത കാവുകൾ പോലുള്ള കൊച്ചു സസ്യ സമുച്ചയങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു. സാമൂഹിക ചിന്താരീതികളിൽ വന്ന മാറ്റവും പ്രാചീന വിശ്വാസങ്ങളിൽ ജനങ്ങൾക്ക് താൽപ്പര്യം കുറഞ്ഞു വരുന്നതും ഈ കാവുകളെ ഇല്ലാതാക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നതും തദ്ദേശീയവുമായ നിരവധി സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സംരക്ഷണത്തിന് കാവുകൾ സഹായിക്കുന്നു.
0: കാവുകളുടെ സംരക്ഷണത്തിന് കേരള വനം വന്യജീവി വകുപ്പ് അതീവ പ്രാധാന്യമാണ് നൽകുന്നത്. കാവുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സാമൂഹിക വനവൽക്കരണ വിഭാഗം മുഖേന പദ്ധതി നിലവിലുണ്ട്. ഈ പദ്ധതി പ്രകാരം എല്ലാ വർഷവും ഓരോ ജില്ലയിലും 5 കാവുകൾ വീതം തിരഞ്ഞെടുത്ത് പ്രോത്സാഹന ധനസഹായം നൽകുന്നു. 2021 മുതൽ 2025 വരെയുള്ള കണക്കനുസരിച്ച് 265-ലധികം പേർക്ക് കാവ് സംരക്ഷിക്കുന്നതിനായി ധനസഹായം നൽകിയിട്ടുണ്ട്.
1: പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതചര്യ ചിട്ടപ്പെടുത്തുന്നതിലും ആരോഗ്യകരവും സുസ്ഥിരവുമായ ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിലുമുള്ള കാവുകളുടെ നിർണായക പ്രാധാന്യം മനസ്സിലാക്കി അവയുടെ ശാശ്വത സംരക്ഷണത്തിനുള്ള നടപടികൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം.
0: നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായ ഈ പച്ചത്തുരുത്തുകളെ പരിഷ്കാരത്തിന്റെ പുതുമോടിയിൽ അകപ്പെട്ടു പോകാൻ അനുവദിച്ചുകൂടാ. പ്രകൃതിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും ആരോഗ്യം കാത്തുരക്ഷിക്കുന്ന ഏകാരോഗ്യ വ്യവസ്ഥയിലൂടെ മാത്രമേ ഏവരുടെയും നിലനിൽപ്പ് ഉറപ്പാക്കാൻ കഴിയൂ. പ്രകൃതിയുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു സംസ്കൃതിയുടെ തുടർച്ച എന്ന നിലയിൽ കാവു സംരക്ഷണം മാനവരാശിയുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കണം.
2: കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ. ചിത്രീകരണം സമാപിക്കുന്നു. രചനാ നിർവഹണം MS ആശ. ആഖ്യാനം NJ ജോഷിലാൽ, ഗായത്രി ദേവി. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം.
3: ശാസ്ത്രലോകം സമാപിക്കുന്നു.

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.

0: കാട് മലപ്പുറം കൊച്ചി തിരുവനന്തപുരം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഭയന്നു വിറയ്ക്കുന്ന ഒരു മുഖം കണ്ടോ? അപരിചിതരായ ആളുകൾക്കൊപ്പം വിറങ്ങലിച്ചു നിൽക്കുന്ന കുട്ടികളോ സ്ത്രീകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണടയ്ക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ജീവിതം രക്ഷിച്ചേക്കാം. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 181, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 112.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
7: എന്നും രാവിലെ 7:13.
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: വിദേശത്തെ വലിയ ശമ്പളം, സ്വപ്ന ജീവിതം. എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയും ഓഫറിന്റെയും പിന്നിൽ ചതിക്കുഴികളുണ്ടാകാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യക്കടത്ത് ദൂരെയല്ല, തൊട്ടടുത്താണ്. സംശയം തോന്നിയാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112 ലേക്ക്.

ഇന്നുച്ചയ്ക്ക് 12:40 കേൾക്കാം പ്രകാശധാര. പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി. ഇപ്പോൾ സരിത ആർ സി നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് ബി പ്രകാശ്. ആദ്യം കരിമുകിൽ മാനത്ത് നിർത്തിയ മഴവില്ലിൽ എന്ന് തുടങ്ങുന്നു. രചന ഹരിദാസ് ഓച്ചിറ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 11 മണിക്ക് സഭ ചേർന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ പാരാ അത്ലറ്റ് ദിലീപ് ഗാവിത്തിനെയും പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ

0: പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അംഗങ്ങളുടെ അവകാശമാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മിപ്പിച്ചു. ബഹളം തുടർന്നതോടെ സഭ രണ്ടു മണിവരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികൾ തടസ്സമില്ലാതെ പുരോഗമിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീശങ്കറിന്റെ സമർപ്പണത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും പ്രശംസിച്ച രാഷ്ട്രപതി തുടർച്ചയായ വിജയങ്ങളും മികച്ച കരിയറും സാധ്യമാകട്ടെ എന്നും ആശംസിച്ചു. ലഹരി ഉപയോഗത്തിനെതിരായ നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്നും എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാംഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. സെൻസസ് ഒന്നാംഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. സെൻസസ് ഒന്നാംഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജൂലൈ 1 ആരംഭിച്ച ആദ്യഘട്ട സെൻസസിൽ ജില്ലയിൽ ആകെ 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയിൽ ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നത്. നേരത്തെ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തി.
0: കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: പുത്തുമലയിലെ കൃതിഭൂമിയിൽ ഇന്ന് സ്മൃതിദിനം നടക്കുകയാണ്. നാടിന് നടക്കിയ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 2 തികയുകയാണ്. സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7:30 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൌൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
0: ആകാശവാണിയിൽ നിന്ന്
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ 3 നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാറിലെ ബംഗിപൂർ, മധ്യപ്രദേശിലെ ദതിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബംഗിപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കഴിഞ്ഞ LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ അവസാനഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് അവസാനഗഡു നൽകാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 4000 ട്രോളിംഗ് ബോട്ടുകളുള്ള സംസ്ഥാനത്ത് നേരിട്ടും അനുബന്ധ മേഖലയിലുമായി 10,000 കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. ചാകര തേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. June 9 ആണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 39 ഉയർന്ന് 77,695, നിഫ്റ്റി 15 നേട്ടത്തിൽ 24,261 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 ഉയർന്ന് 1,05,840, ഗ്രാമിന് 13,230 ഇന്നത്തെ വില. കൊല്ലം കുളത്തുപുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തുപുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. പുലർച്ചെ കുളത്തുപുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു ബഷീർ, കാട്ടുപോത്തിനു മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് വയോധികൻ മരിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് ഈ സമയത്തിനുള്ളിൽ ഐടി റിട്ടേണുകൾ നൽകേണ്ടത്. അവസാന തീയതി കഴിഞ്ഞാലും പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. വാർഷിക വരുമാനം 4,00,000 വരെയുള്ളവർക്ക് നികുതിയില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിറയിൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു.
6: നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ധനമാണ് ഗ്ലൂക്കോസ്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന അന്നജമാണ് ഇവയുടെ പ്രധാന സ്രോതസ്. ഈ അന്നജം ചില രാസപ്രക്രിയയിലൂടെ ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. മനുഷ്യ ശരീരത്തിലെ പാൻക്രിയസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ ഈ പ്രക്രിയയ്ക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം രക്തത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ്

ഇൻസുലിനും എടുക്കുന്നത് വഴിയും ഭക്ഷണ ക്രമീകരണവും വ്യായാമങ്ങളും ചെയ്യുകയാണെങ്കിലും പ്രമേഹം ഒരു ബാധ്യതയായി തീരില്ല. ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുക, ഉൽപാദനം നിജപ്പെടുത്തുക, ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂട്ടുക, ഇൻസുലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നിരവധിയായ ധർമ്മങ്ങളാണ് ഓരോ തരത്തിലുമുള്ള പ്രമേഹ മരുന്നുകളുടെ പ്രവർത്തന രീതി. ഓരോ രോഗികളുടെയും രോഗാവസ്ഥയും മറ്റ് ശാരീരിക ഘടനകളും അനുസരിച്ച് യോഗ്യതയുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ഉപയോഗിക്കുക. ടൈപ്പ് 1 രോഗികളിലും അമിതമായ പ്രമേഹമുള്ള ടൈപ്പ് 2 രോഗികളിലും ആവശ്യമെങ്കിൽ ഇൻസുലിൻ നിർദ്ദേശിക്കപ്പെടാം. വിവിധ പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിനുകളും അവയുടെ സംയുക്തങ്ങളും നിലവിലുണ്ട്. ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അവ കൃത്യമായി ഉപയോഗിക്കണം. ഓരോ രോഗിയുടെയും പ്രമേഹ ചികിത്സ എന്നത് അവരുടെ രോഗതീവ്രതയുടെയും അനുബന്ധ രോഗങ്ങളുടെയും ശരീരഘടനയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചികിത്സാരീതി രോഗിയുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് സഹായകരമാകും. വ്യക്തിയധിഷ്ഠിതമായ ചികിത്സാരീതി വഴി സങ്കീർണതകൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സങ്കീർണതയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ. പലപ്പോഴും സമയത്തിന് ആഹാരം കഴിക്കാതെ ഇരിക്കുകയോ അധികമായി മരുന്നെടുക്കുകയോ അമിതമായി ശാരീരിക അധ്വാനം ചെയ്യുന്നതും വഴി ആണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അമിതമായി വിയർക്കുക, വിറയ്ക്കുക, ബോധം നഷ്ടപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ നേരത്തെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യണം. അല്ലാത്ത പക്ഷം സ്ഥിതി ഗുരുതരമാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് അവലംബിക്കുവാൻ കഴിയുന്ന ഒരു രീതിയാണ് 15:15 റൂൾ അഥവാ 15:15 എന്ന ചിട്ട. ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഏകദേശം 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ മുട്ടായോ പാനീയങ്ങളോ ഉടൻ കഴിക്കുക. തുടർന്ന് 15 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കുക. കുറവാണെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി 15 ഗ്രാം ഗ്ലൂക്കോസ് അടങ്ങിയ ആഹാരം കഴിക്കുക. ഇതു ചെയ്യുന്നത് വഴി ഈ അവസ്ഥ ഗുരുതരമാകാതെ ഇരിക്കുവാനും ആശുപത്രിവാസം ഒഴിവാക്കുവാനും സഹായകരമാകും. ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ രക്തപരിശോധന നടത്തുകയും ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുക. ആഹാരം കൃത്യ അളവിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നതും പ്രധാനമാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും പ്രധാനം അവരുടെ ആഹാര ക്രമീകരണമാണ്. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു ഡയറ്റീഷ്യന് ഓരോ വ്യക്തിയുടെയും ശാരീരിക അവസ്ഥയും ആവശ്യങ്ങളും താൽപര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരു ക്രമീകൃത ആഹാരം രൂപപ്പെടുത്താൻ ആകുന്നതാണ്. ഓരോ വ്യക്തിയും അവരുടെ ശാരീരിക അധ്വാനത്തിന്റെ തോത്, എടുക്കുന്ന മരുന്നിന്റെ അളവ്, ശാരീരിക ക്ഷമത എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ആഹാരം ക്രമീകരിക്കണം. തവിടടങ്ങിയ ധാന്യങ്ങൾ, ലീൻ പ്രോട്ടീനുകൾ, നാരുകൾ, അവശ്യധാതുക്കൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥയും ആഹാരത്തിന്റെ ലഭ്യതയും മറ്റ് രോഗങ്ങളുടെ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താം. കൃത്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിർജലീകരണം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ വൃക്കരോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കേണ്ടതാണ്. നാരിന്റെ അളവ് കൂട്ടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കും. ശരിയായ വിശ്രമവും ഉറക്കവും പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യമാണ്. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത വ്യാജ ചികിത്സകളോ പൊടിക്കൈകളോ ഉപയോഗിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്നു മാത്രമല്ല ദോഷകരമാകുവാനും സാധ്യതയുണ്ട്. മരുന്നുകളും ആഹാര പദാർത്ഥങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ഋതുവ്യത്യാസമനുസരിച്ച് ആഹാരക്രമത്തിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ഉദാഹരണത്തിന്, മഴ സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുക. ശൈത്യകാലഘട്ടത്തിൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൃത്യമായി നിലനിർത്തുന്ന രീതിയിൽ ആഹാരം കഴിക്കുക. വേനൽക്കാലത്ത് നിർജലീകരണം ഒഴിവാക്കുന്നതിനായി ജലാംശം കൂടുതലായുള്ള ആഹാരം തിരഞ്ഞെടുക്കുക. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. കൃത്യമായി ഉറങ്ങുക എന്നത് പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് രക്തത്തിലെ

0: ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഉറക്കക്കുറവുള്ളവരിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദവും ശരീരത്തിലെ മോശം കൊഴുപ്പ് നിയന്ത്രിക്കുന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകളായ ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം എന്നിവ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അമിതമായ സമ്മർദ്ദം ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ഉൽപാദനം കൂട്ടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയർത്തുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത് പ്രമേഹത്തെ കൂടുതൽ സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നു. ശരീരം എപ്പോഴും വൃത്തിയായി വെക്കുവാൻ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൈകാലുകൾ. പ്രമേഹ രോഗികൾക്ക് മുറിവുണ്ടായാൽ അറിയുവാൻ സാധിക്കുകയില്ല. അത് തുടർ അണുബാധയ്ക്കും ശരീരഭാഗങ്ങൾ നശിക്കുന്നതിലേക്കും കാരണമായേക്കാം. മുറിവോ അണുബാധയോ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ നേടേണ്ടതാണ്. ഒരിക്കൽ പ്രമേഹം ബാധിച്ചാൽ ഭൂരിഭാഗം ആളുകളിലും ഇത് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതാണ്. പ്രമേഹവും അതേ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളും ഓരോ രോഗിയെയും ശാരീരികവും മാനസികവും വൈകാരികവുമായി ബാധിക്കുന്നു. പലരെയും സാമ്പത്തികമായും ഈ അവസ്ഥ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് രോഗികളിൽ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നു. ഇതിനെ അതിജീവിക്കുന്നതിനായി മറ്റു കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നമ്മൾ ഓരോരുത്തരുടെയും സഹായം അവർക്ക് ആവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരക്രമം പാലിക്കുകയും അമിത ശരീരഭാരം കുറയ്ക്കുകയും ഗുണകരമായ വ്യായാമം ശീലിക്കുകയും സമയത്തിന് മരുന്നുകൾ കഴിക്കുന്നതും ഇൻസുലിൻ കൃത്യ അളവിൽ എടുക്കുന്നതും കൃത്യമായ ജീവിതശൈലി പ്രാപ്തമാക്കുകയും ചെയ്താൽ ഏതൊരു പ്രമേഹ രോഗിക്കും സാധാരണ ജീവിതം സാധ്യമാകും.
1: പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചിറയിൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് ശ്രീ ബിർള പറഞ്ഞു.
2: സദന മേ പ്രശ്നകാല സദന കോ ബാധിത നീക്കേ പ്രശ്നകാല മഹത്വപൂർണ്ണ സമയ ഹോതാ സദസ്യോ കോ സവാൽ ഉഠാതെ സർക്കാർ കി ജവാബ് ദേ ഹോതി ഹൈ ആപ് പ്രശ്നകാല നീ ചലാനാ ചാഹതേ സദന കി കാർവായി ആജ് 2 ബജേ തക് കേ ലിയേ സ്ഥഗിത് കി ജാതി ഹൈ.
1: രാവിലെ സമ്മേളനം ആരംഭിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നു ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമത്താവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് രണ്ടാണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചൈരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് ആറംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും RJD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി.
4: The world's fastest growing large economy. All of this is in the middle of two wars with so much uncertainty and geopolitical crisis around the world. We even had 50% tariffs on most of our exports to the US, despite which our exports also grew, both in goods and services.
1: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റിൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 2020 മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻറ്റാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിനെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണമാസത്തിലെ കാൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി

ഒരു വട്ടം കൂടിയിൽ ഇന്ന് ആദ്യം കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഗാനം. സത്യനന്ദിക്കാട് വരികളെഴുതി രവീന്ദ്രൻ ഈണം പകർന്നത്. ചിത്രം കളിയിൽ അല്പം കാര്യം.

മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകിയും എസ് പി ശൈലജയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. പൂവച്ചൽ ഖാദർ വരികളെഴുതി ഗംഗൈ അമരൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം പ്രേമാഭിഷേകം.

0: മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 112.
1: നിങ്ങൾ കേൾക്കുന്നത് ഒരു വട്ടം കൂടി ആകാശവാണിയിലൂടെ. അടുത്ത ഗാനം കേൾക്കാം. പക്ഷേ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ഗംഗയും പാടിയത്. വരികൾ കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: യൂസഫ് അലി കേച്ചേരി വരികളെഴുതി രവി ബോംബെ ഈണം പകർന്ന ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ ആലാപനം ചിത്ര, 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു വേണ്ടിയാണ്.

0: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.
1: ഒരു വട്ടം കൂടി തുടരുന്നു. അടുത്ത ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്നത്. ശിക്കാർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതാകൃഷ്ണനും പാടിയത്.

0: ഗ്രീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം ചിത്ര പാടിയ മറ്റൊരു ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്നത്. ചിത്രം വടക്കും നാഥൻ.

0: ഹോട്ടലിൽ പാത്രം കഴുകുന്ന കുട്ടി, ചുമടെടുക്കുന്ന കുട്ടി, പൊതുയിടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടി, കുട്ടിയെ എടുത്ത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ സഹതാപമാണോ? ഒന്ന് ചിന്തിക്കുക. ഇവരൊക്കെ മനുഷ്യക്കടത്തിന്റെ ഇരകളാവാം. അവന്റെ മനോഹരമായ ബാല്യം ആരാണ് കവർന്നെടുത്തത്? ബാലവേലിയോ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 10 9 8.
1: തുടക്കം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് ഒരു വട്ടം കൂടിയിൽ അടുത്തത്. വരികൾ കൈതപ്രം, സംഗീതം ബെർണി ഇഗ്നീഷ്യസ്.

ഒരു വട്ടം കൂടിയിൽ ഒരു ഗാനം കൂടി, അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: आकाशवाणी।
1: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം,
2: അഞ്ചാം ഭാഗം.
1: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.

0: പോകുന്നപ്പോഴല്ലേ ഇവിടെ?
1: പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായി ചേട്ടൻ ഇരിക്കണം.
0: അതെന്താ അങ്ങനെ പതിവില്ലാതെ, എവിടെ പോകുന്നെന്ന് പറഞ്ഞു?
1: ചോദിച്ചപ്പോ ദേഷ്യപ്പെട്ട് എന്തോ തന്നെത്താൻ പറഞ്ഞോണ്ടിറങ്ങിപ്പോയി.
0: ചന്ദ്രനോ?
1: അവനും ഇല്ല ഇവിടെ.
0: അവൻ ജോലി രാജിവെക്കാൻ നിശ്ചയിച്ചതറിഞ്ഞോ?
1: ചന്ദ്രന്റെ അച്ഛൻ പറഞ്ഞു.
0: അവൻ പാർവതിയോട് പറഞ്ഞില്ലേ?
1: പറയേണ്ടവരോട് പറഞ്ഞാ പോരെ.
0: അവന് വേണ്ടതുപോലെ ഉപദേശിച്ചില്ലേ?
1: എനിക്കാവുന്നത് വേണ്ട കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ആരും ആവശ്യപ്പെടാതെ. ഇനിയെല്ലാം അവന്റെ ഇഷ്ടം.
0: ഗോവിന്ദപ്പിള്ള മറ്റൊന്നും പറഞ്ഞില്ലേ? മാധവിയുടെ വിവാഹാലോചനയും രാഘവന്റെ ജോലിക്കാരിയും?
1: ഇല്ല.
0: അതെന്താ പറയാത്തത്?
1: ഞാൻ എങ്ങനെ അറിയാനാ?
0: ആ രണ്ടും നടപ്പുമേനിയിലായിട്ടുണ്ട്.
1: അത് നല്ലതാ.
0: കേൾക്കാൻ കൊതിച്ചിരുന്നത് കേട്ടിട്ടും എന്താ ഒരു ഉത്സാഹവും ഇല്ലാത്ത പോലെ.
1: ഇനി ഞാൻ ഉത്സാഹിച്ചാൽ എന്ത് നടക്കാനാ?
0: രാഘവനും മാധവിയും ഉണ്ടോ അകത്ത്?
1: രാഘവൻ ഇന്നലെ ഇവിടെ ഒന്ന് പോയിട്ട് ഇതുവരെ കണ്ടില്ല. മാധവി അമ്പലത്തിൽ പോയി.
0: അപ്പോ തനിച്ചേ ഉള്ളൂ.
1: അതെ. ചേട്ടന് കുടിക്കാൻ എന്തെങ്കിലും?
0: ഒന്നും വേണ്ട. തനിച്ചായത് നന്നായി. എനിക്കല്പം സംസാരിക്കണം. ഉദ്ദേശിച്ച് വന്നത് ഗോവിന്ദപ്പിള്ളയോട് സംസാരിക്കാനാണ്.
1: എനിക്കിവിടെ കേൾക്കാവുന്നതാണെങ്കിൽ?
0: കേൾക്കാവുന്നതും കേൾക്കേണ്ടതും തന്നെ.
1: എന്താണോ?
0: ഗോവിന്ദപ്പിള്ളയ്ക്കും പാർവതിക്കും എന്നെ അറിയാം.
1: ചേട്ടനും ഞങ്ങളെയും
0: എന്ന് വിചാരിച്ചിരുന്നു.
1: ചേട്ടനിത്
0: ഗൗരവമായി പറയുകയാണ്. ഞാൻ അറിഞ്ഞത് ശരിയെന്നായിരുന്നു എന്റെ വിശ്വാസം. പാർവതി ഈ വീട്ടിൽ വന്നത് മുതൽ നിങ്ങളുടെ ബന്ധമെന്തെന്ന് എനിക്കറിയാം.
1: അതെങ്ങനെയാ? ഞങ്ങൾ രണ്ടുപേരല്ലാതെ ലോകത്ത് മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ.
0: അതിൽ ഇത്ര അറിയാനെന്തുണ്ട്? ഭാര്യാഭർത്തു ബന്ധം എങ്ങനെ ആരും അറിയാതെ രഹസ്യമാകും?
1: ഞങ്ങളുടെ ബന്ധം അതല്ലെങ്കിലോ?

0: അല്ലാതെ പിന്നെന്ത് ബന്ധം? നല്ല നേരം പോക്ക്.
1: ഞാനൊരു ഭാര്യയാകാനല്ല വന്നത്, ഒരിക്കലും ഭാര്യയായിട്ടുമില്ല.
0: ഓ, പത്തുപേരെ വിളിച്ചുകൂട്ടി ചടങ്ങനുസരിച്ച് വിവാഹകർമ്മം നടത്താത്തത്, അത് പിന്നെ പൊല്ലാ കാലത്ത് അത് മര്യാദയല്ലെന്ന് വിചാരിച്ചില്ലേ?
1: വിവാഹമേ പാടില്ലെന്നുറച്ചത് ഞാനാണ്. ഒരു വിവാഹ പാറം പോലും ഞാൻ കണ്ടിട്ടില്ല.
0: ചടങ്ങും രേഖയുമാണോ മുഖ്യം? ജീവിക്കുന്നത് എങ്ങനെയെന്നല്ലേ?
1: ജീവിക്കുന്നതോ? ഞാൻ എങ്ങനെ വന്നോ അങ്ങനെ, എന്തിനു വന്നോ അതിന്?
0: നീ പറയുന്നത് നീ ഗോവിന്ദപ്പിള്ളയുടെ ഭാര്യയല്ലെന്നാണോ?
1: അതെ, ഞാൻ ഈ വീട്ടിലൊരു അമ്മയില്ലാത്ത വിടവ് നികത്താനാണ് വന്നത്. മരിക്കുന്നതുവരെ അമ്മ മാത്രമായിരിക്കുകയും ചെയ്യും.
0: ഇത് സത്യമെന്ന് ആര് കരുതും പാർവതി? ജീവനുള്ള തെളിവ് എതിരായിട്ടുള്ളപ്പോ?
1: രാഘവനല്ലേ, ഞാനും എന്റെ ഗർഭപാത്രത്തിൽ അവനും ഒന്നിച്ചാണ് ഇവിടെ വന്നത്.
0: അപ്പോ രാഘവൻ ഗോവിന്ദപ്പിള്ളയുടെ മകനാകണമെങ്കിൽ?
1: ആകണമെങ്കിൽ?
0: നീ ഇവിടെ വരും മുമ്പ് ലക്ഷ്മിയമ്മ ജീവിച്ചിരിക്കെ തന്നെ ഗോവിന്ദപ്പിള്ളയും നീയും തമ്മിൽ?
1: അതിനു എത്രയോ വർഷം മുമ്പ്, ലക്ഷ്മിയമ്മയെ വിവാഹം കഴിക്കുന്നതിനും വളരെ മുമ്പ്. ജീവിതത്തിനൊരു പട്ടുനൂലിന്റെ ഭാരം പോലും ഇല്ലാതിരുന്ന അന്ന് ചേട്ടൻ ഓർക്കുന്നില്ലേ? നമ്മൾ ഒന്നിച്ച് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലം.
0: അത് ഇപ്പോൾ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്ത് കാര്യം?
1: അന്നാണ് ഒരു പുരുഷൻ ആദ്യമായും അവസാനമായും എന്റെ മനസ്സും ഹൃദയവും ഞാൻ അറിയാതെ കൈവശമാക്കിയത്. എപ്പോഴും ചേട്ടന്റെ കൂടെ നടന്നിരുന്ന ഒരു കൊച്ചു യുവാവില്ലേ, ചടച്ചു നീണ്ട് തിളങ്ങുന്ന കണ്ണുകളും എപ്പോഴും വിയർപ്പ് പൊടിയുന്ന മൂക്കും മനസ്സ് നിറയെ ഉന്മേഷവുമുള്ള ആ ഇരുനിറക്കാരൻ?
0: എന്ത്, അന്നേ തന്നെ അടുപ്പമോ? എന്നിട്ട് ഒരക്ഷരം, ഒരു ജീവിതകാലം മുഴുവൻ. ഇതാണ് എനിക്ക് കിട്ടിയ സ്നേഹം.
1: സ്നേഹക്കുറവുകൊണ്ടാണോ ചേട്ടാ ഇങ്ങനെ ചിലത് സ്വന്തം അച്ഛനമ്മമാരെ മക്കൾ അറിയിക്കാത്തത്?
0: അതെ, അന്നാരംഭിച്ച ബന്ധം പിന്നീട് ഇങ്ങോട്ട് തുടർന്നു, ആ വിവാഹത്തിന് മുൻപും പിമ്പും.
1: എന്ത് ബന്ധം? നേര് പറയട്ടെ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ നിന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ ശ്രമിച്ചില്ല, പക്ഷേ ഇന്നത് വേണ്ടി വന്നു. ഞാൻ ആരെന്ന് ചിന്തിക്കേണ്ടി വന്നു. ചേട്ടൻ ഇവിടെ വന്ന് കയറിയപ്പോഴും ഞാൻ അത് തന്നെ ചിന്തിക്കുകയായിരുന്നു. എന്നിട്ടും എനിക്ക് ഒരു രൂപവും കിട്ടിയില്ല. ഒന്ന് പറഞ്ഞു തരാമോ, അമ്മ മരിച്ച രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ നഷ്ടം തോന്നാൻ ഇടവരാതെ അവരെ വളർത്തി അവരുടെ അച്ഛനെ സഹായിക്കാൻ വന്ന ഞാൻ ആരാകും? പരിചാരികയോ, വേലക്കാരിയോ, ആയയോ, മിത്രമോ? ഭാര്യയല്ലെന്ന് മാത്രം എനിക്കറിയാം. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള രണ്ടു വർഷം അന്ന് ഞങ്ങൾ അന്യോന്യം ആരായിരുന്നു, എന്തായിരുന്നു? എനിക്കത് സങ്കല്പിക്കാൻ കൂടി വയ്യ.
0: അതെ, ആ രണ്ടു വർഷം ഈ വീട്ടിൽ വീശുന്ന വായുവിൽ ഇന്നും ചുഴന്നു നിൽക്കുന്നത് അന്നത്തെ പാപമാണ്.
1: എവിടെ തുടങ്ങും, എവിടെ പറഞ്ഞെത്തിക്കും? വിവാഹത്തിന്റെ തലേദിവസം രാത്രി അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. കേശവപിള്ളയും വീട്ടുകാരും കൂടി എന്റെ ശരീരം മറ്റൊരാൾക്ക് കൊടുത്തു. എന്റെ ജീവനെന്നും നിന്റേതാണ് പാർവതി എന്ന് വല്ലപാടും പറഞ്ഞു പിരിഞ്ഞ അദ്ദേഹത്തെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. വേണമെങ്കിൽ അതിനകം എനിക്ക് കാണാമായിരുന്നു, പക്ഷേ മനഃപൂർവ്വം ഞാൻ കാണാതിരിക്കാൻ നോക്കി, മറക്കാൻ ശ്രമിച്ചു. അദ്ദേഹവും എന്നെ മറക്കണേന്നാശിച്ചു, മറന്നിരിക്കുമെന്നാശിച്ചു. അച്ഛനും അമ്മയും മരിച്ചതോടെ എനിക്ക് മറ്റാരും ഇല്ലാതായി. കടപ്പാടും ആശ്രയവും ആരോടും ഇല്ലാതായാൽ, ഇങ്ങോട്ടും കടപ്പാടും ആശ്രയവും ആർക്കും ഇല്ലാതെ വന്നാൽ കിട്ടുന്ന ഒരുതരം സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമില്ലേ? അതും അനുഭവിച്ച് ഒരു സ്കൂളിൽ ഞാൻ അധ്യാപികയായിട്ട് കഴിയുകയായിരുന്നു. അന്നാണ് അടഞ്ഞിരുന്ന വാതിലിൽ അദ്ദേഹം നനച്ചിരിക്കാതെ വന്ന് മുട്ടിയത്.
0: കഷ്ടം, ഞാൻ എന്തൊരു പമ്പര വിട്ടി.
1: അദ്ദേഹത്തിന് ഒരു നിമിഷം സ്വൈര്യമായി സന്തോഷമായി പെരുമാറാനൊക്കുമോ? പള്ളും ഡീക്കും ധൂർത്തും പെരുത്ത ആ വിവരം കെട്ട അച്ഛനന്മാരോട് ഒരു തണുത്തുറഞ്ഞ സദ്ഗുണം എന്ന് അദ്ദേഹം പറയാറുള്ള ഭാര്യയാണെങ്കിലോ? മറ്റുള്ളവരുടെ മനസ്സിലിരി പറയാൻ കഴിവില്ലാത്ത ഒരുത്തിയും.
0: ഒരാപത്തൊഴിവാക്കാൻ അതിലും എത്രയോ വലിയൊരാപത്ത് തലയിൽ പിടിച്ചു വച്ചുകൊടുത്ത ഈ പടു അങ്കൻ.
1: പൊള്ളുന്ന മരുഭൂമിയിൽ നിന്ന് ഓടിയകന്ന ഒരു യാത്രക്കാരൻ ദാഹജല യാചിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വേച്ചു വേച്ചു വന്നെത്തി തളർന്നു കുഴഞ്ഞെന്റെ മടിയിൽ വീണു. ഒരു നിമിഷം മാത്രം ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി അറച്ചു നിന്നു. പിന്നീട് എല്ലാ ചിന്തയും അകന്നു. ആ ശരീരം ഞാൻ പല ഒരു തലോടി. എനിക്കൊരു ജീവിതം തരൂ, മരണം എനിക്ക് മടുത്തു എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ

0: എനിക്കുള്ളതെല്ലാം ഒന്നൊഴിയാതെ ഞാൻ അർപ്പിച്ചു. അന്നാണ് ചേട്ടന്റെ നിർബന്ധവും ഉപദേശവും വന്ന വഴിയെ തിരിച്ചു നടന്ന് കടമ നിർവഹിക്കാൻ.
1: പക്ഷേ എന്തു പറഞ്ഞാലും എന്തു വിശേഷം, ലക്ഷ്മിയമ്മ എന്തു പിഴച്ചു? മരിക്കാറായി കിടക്കുന്ന ഏത് സ്ത്രീക്കുമില്ലേ ഭർത്താവിനെ കാണാൻ ആശ? വിശേഷിച്ചും തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്ന ഭർത്താവിന്.
0: എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ചേട്ടാ. യാതൊരു വീണ്ടു വിചാരവുമില്ലാതെ അടിക്കുന്ന ഓളത്തിനൊപ്പം ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഇടിത്തി ആഞ്ഞു വീണ് ഞങ്ങൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റത്. ഒരു നിമിഷം കൊണ്ട് പാപത്തിന്റെ കുറ്റാക്കുറ്റിരിട്ട് ലോകമാകെ മൂടിപ്പൊതിഞ്ഞത് കണ്ട് ഞാൻ നിലവിളിച്ചുപോയി. ഞാൻ ആയുസിൽ കണ്ടിട്ടില്ലാത്ത അമ്മയുടെ മുഖം, ശബ്ദം, നോട്ടം എല്ലാം എന്റെ മനസ്സിന്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു വരുന്നതുപോലെ ഇടയ്ക്കൊരു മുട്ടൻ മലയിടിഞ്ഞു വീണ് എന്നെയും ചന്ദ്രന്റെ അച്ഛനെയും അകറ്റിയതുപോലെ കുടിച്ചി ലക്കുകെട്ടവന്റെ നെഞ്ചത്ത് കടാര കൊണ്ട് കുത്തുകൊണ്ടാൽ പെട്ടെന്ന് ബോധം തെളിയുന്നതുപോലെ.
1: എന്തു ചെയ്യാം, ദീപം തെളിച്ചപ്പോഴേക്കും നിധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
0: പേടിച്ചു കിടുങ്ങിയത് ഞാനാണ് ചേട്ടാ. അതാണ് ഞാൻ വരില്ലെന്ന് നിർബന്ധം പിടിച്ചത്. പിന്നെ വരാമെന്നുറച്ചതോ? ഒരേ ഒരു കരാറിൽ ഞങ്ങൾ രണ്ടുപേരും മരിക്കുന്നതുവരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കില്ലെന്ന് അന്യോന്യം കയ്യിലടിച്ച് സത്യം ചെയ്തു. ആ സത്യം ആണ് ഇവിടെ തെറ്റാതെ ഇന്നുവരെ പരിപാലിച്ചത്. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ആശ, ഒരേ ഒരു നിശ്ചയം, അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ല, എന്റെ രക്തത്തിൽ ജനിച്ച മകനെ പോലും ബലി കഴിച്ച് കടമ വീട്ടി പാപമോചനം നേടാൻ ഈ വീട്ടിൽ തങ്ങി നിൽക്കുന്ന ആ അമ്മയുടെ ആത്മാവ് എന്നെന്നും എന്റെ ശരീരത്തിൽ കുടികൊണ്ട് എന്നെ ആ അമ്മയാക്കണേ എന്ന ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു എന്റെ ഊണിലും ഉറക്കത്തിലും. പക്ഷെ ചേട്ട, 20 വർഷം ഞാൻ പേറി നടന്ന എന്റെ ആശ കരിഞ്ഞ ചാമ്പലായി.
1: പാർവതി, നീ എന്നോട് ക്ഷമിക്കുമോ? ഞാൻ
0: ക്ഷമിക്കാൻ എന്തുണ്ടായി?
1: ഒന്നുമില്ലേ. എരുതിയിൽ നിന്നുള്ള ഈ തപസ്, ഈ സന്യാസം തെറ്റിദ്ധരിച്ചവനല്ലേ ഞാൻ? ആ ചന്ദ്രന്റെ തലയിൽ കടന്നുകൂടിയ ചെകുത്താൻ എന്നെപ്പോലും ആവേശിച്ചു കളഞ്ഞു കുഞ്ഞേ.
0: ഞാൻ തപസ് ചെയ്തെങ്കിൽ അതെന്റെ ആവശ്യത്തിനാണ്. എന്റെ ആത്മാവിലടിഞ്ഞ കറ കഴുകിക്കളയാൻ ചന്ദ്രൻ എന്തിനാ കുറ്റം പറയുന്നത്? ഒന്നും അറിയാത്ത കുട്ടി, അവൻ എങ്ങനെ അറിയാം ഒരച്ഛനെ, ഒരമ്മയെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ?
1: ഒന്നെങ്കിലും അറിയണമായിരുന്നു. സ്നേഹം, ഞാൻ ഇറങ്ങുന്നു. ഞാൻ
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 5-ാം ഭാഗം സമാപിക്കുന്നു.
3: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.

0: ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയ സെൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സ്. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോ ഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രതേലം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, ദീപവിശേഷം 5:30, മുഹമ്മദ് റിഫായ് ചേത്തലാത്ത് പങ്കെടുക്കുന്ന ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജോ ജീത വൊഹി സിക്കന്ദർ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായൺ, സാധന സർഗം എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന മജ്റൂഹ് സുൽത്താൻപൂരി, സംഗീതം ജതിൻ ലളിത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കാക്കക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാച്ചർജി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സ്വർണ്ണ ചിറകുമായി എന്ന ചിത്രത്തിന് വേണ്ടി സംഗീതം ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി ബല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496283833 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496283833. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഭീമ എന്ന ചിത്രത്തിന് വേണ്ടി ചിന്മയി സാധനാ സർഗം ആലപിച്ച ഗാനം. ഗാനരചന യുഗഭാരതി. സംഗീതം ഹാരിസ് ജയരാജ്.

ദ്വീപ് വിശേഷം കേൾക്കാം. അറിയിപ്പുകൾ. കവരത്തിയിൽ ഉപയോഗിക്കുന്ന റേഷൻ കാർഡുകൾ, കാർഡുടമകൾ നിലവിൽ താമസിക്കുന്ന വീടുകളിലെ ഇലക്ട്രിസിറ്റി ഉപഭോക്തൃ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. റേഷൻ കാർഡുകളുടെ ദുരുപയോഗം തടയുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടി. ഇതിനായി റേഷൻ കാർഡ് ഉടമകൾ 2026 ഓഗസ്റ്റ് 31 മുമ്പായി ഒരു ഗൂഗിൾ ഫോം പൂർണ്ണമായും പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ് എന്ന് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ കാര്യാലയം അറിയിക്കുന്നു. ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കുന്നതിനായി 9496461625 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് RC/link എന്ന് മെസ്സേജ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9496461625.

മറ്റൊരറിയിപ്പ് കൂടി. ലക്ഷദ്വീപ് ഭക്ഷ്യ പൊതുവിതരണ വിഭാഗത്തിന്റെ ഉത്തരവ് പ്രകാരം കവരത്തിയിലെ റേഷൻ ഉപഭോക്താക്കളുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബഘടനയും NFSA അർഹത മാനദണ്ഡങ്ങളും പരിശോധിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം AAY കാർഡിലുള്ള ചിലരെ PHS കാർഡിലേക്കും PHS കാർഡിലുള്ള ചിലരെ APL കാർഡിലേക്കും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓഫീസ് നോട്ടീസ് ബോർഡിലും ഓഫീസ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉള്ളവർക്കും അർഹതയുണ്ടായിട്ടും PHS റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താത്ത കുടുംബാംഗങ്ങൾക്കും പരാതികളും പുതിയ അപേക്ഷകളും നേരിട്ടോ ഇമെയിലോ വഴിയോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം ഫുഡ് സപ്ലൈ ഓഫീസർ കവരത്തി, ഇമെയിൽ lac/sto@nic.in.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 29:58. ഇമണി ബല്യലോകം എന്ന പരിപാടി

0: ആകാശവാണി കവരത്തി.
1: ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം.
0: ഇന്നൊരു കൊച്ചു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോന്റെ?
2: മുഹമ്മദ് റിഫായ്.
0: മുഹമ്മദ് റിഫായ് ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്? മോനിപ്പോ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: മൂന്നാം ക്ലാസ്സിൽ.
0: ഏത് സ്കൂളിലാണ്?
2: ഗവൺമെന്റ് ജെ ബി ജത്തിരാജ് സ്കൂൾ.
0: മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടിൽ ഞാനും എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ അനിയനും പിന്നെ എന്റെ വലിയമ്മയും എന്റെ വലിയപ്പയും എന്റെ മാമനും എന്റെ ഇളയമ്മയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ
0: കുറേ പേരുണ്ടല്ലേ വീട്ടില്. ഉമ്മയുടെ പേരെന്താ?
2: ഹസനത്ത്.
0: ഉമ്മ എന്താ ചെയ്യുന്നത്?
2: ഉമ്മ ടീച്ചർ ഹൈസ്കൂള് മറ്റേ പണിയെടുക്കണ്ട.
0: ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്?
2: ഉമ്മ ആറിലും ഏഴിലും പഠിപ്പിക്കുന്നു.
0: ഓക്കെ, ഇപ്പടി പേരെന്താ?
2: അബ്ദുറഹ്മാൻ.
0: ഉപ്പ എന്താ ചെയ്യുന്നത്?
2: ഉപ്പ നേവൽ ബേസില് ജോലി ചെയ്യുന്നു.
0: ചേത്തലാത്ത ദ്വീപിൽ തന്നെയാണോ?
2: ഇപ്പ ചേത്തലാത്ത ദ്വീപ്.
0: മുമ്പ് എവിടെയായിരുന്നു?
2: മുമ്പ് കവരത്തി.
0: ഇന്ന് മണിബല ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്?
2: പാട്ടും കഥയും.
0: നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ ആദ്യം?
2: അസ്സലാമു അലൈക്കും. കാറ്റും കുയിലും.

0: கோயிலும் முசல விட்டிறங்கிட்டில்ல காற்றும் குயிலும் கடலிலோதி பரிஞ்சுச்சன மது மாசம் காலத்தின்றே பாபம் கருகான் படப்பினாரமவான் மாசம்.
1: நல்ல அடிபொளியாயிட்டு பாடிட்டுண்டு.
0: தேங்க்யூ.
1: பாட்ட எவடனா படிச்சது?
0: ഉമ്മ പഠിപ്പിച്ച.
1: പിന്നെ വീട്ടില് കുറെ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ?
0: അതെ.
1: അവരൊക്കെ പേരറിയോ?
0: അതെ.
1: പരിചയപ്പെടുത്തോ വീട്ടുകാരെ ഒന്ന്?
0: അതെ. വലിയപ്പയുടെ പേര് അറ്റക്കോയ, വലിയമ്മയുടെ പേര് ഹാജറ, അങ്കിളിന്റെ പേര് അസഹർ, ആന്റിയുടെ പേര് ഷഹനാസ്, എന്റെ ആന്റിയുടെ മോളുടെ പേര് ഹെൻസ, എന്റെ അനിയന്റെ പേര് ദിയാൻ.
1: ദിയാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
0: നേസറി.
1: റിഫായ് ഇപ്പൊ 3ാം ക്ലാസ്സിലാണല്ലേ.
0: അതെ.
1: റിഫായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ?
0: ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ് ആരാ പഠിപ്പിക്കുന്നേ?
0: ഫിറോസ് സാർ.
1: ഫിറോസ് സാറാണോ?
0: അതെ.
1: പിന്നെ ഏതാ ഇഷ്ടം?
0: പിന്നെ മാത്സ്.
1: മാത്സ് ആരാ എടുക്കുന്നേ?
0: അറ്റക്കോയ സാർ.
1: ആ, ഇത് രണ്ട് വിഷയമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
0: അതെ.
1: റിഫായ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ?
0: അതെ.
1: പേരെന്താ കൂട്ടുകാരുടെ?
0: അസീം, യാഫി, അഹിയാൻ, അസാൻ, അസീൽ, റയാൻ, അമിൻ, ഹക്ക്.
1: ഇപ്പൊ കുറേ കൂട്ടുകാരുണ്ടല്ലോ.
0: അതെ.
1: നിങ്ങൾ കൂട്ടുകാരോടൊപ്പം എന്താ ചെയ്യാറ് വൈകുന്നേരങ്ങളിൽ? കളിക്കാരൊക്കെ പോകാറുണ്ടോ?
0: ഓ, കളിക്കും. ഫുട്ബോളും അങ്ങനത്തെ കൊറേ, ക്രിക്കറ്റും അങ്ങനത്തെ എല്ലാം കളിക്കും.
1: ആ, നിങ്ങളുടെ ദ്വീപിലെ സ്പെഷ്യലൊക്കെ എന്ത് കളിയാ കളിക്കാറ്?
0: അസീസും ക്രിക്കറ്റും ഫുട്ബോളും മരഞ്ഞ കളിയും കാരം ബോർഡും ലുഡോയും
1: കുറേ കളിക്കാറുണ്ടല്ലേ.
0: അതെ.
1: ഇനി മണിവല്ല ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: കവിത.
1: കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കവിത ചൊല്ലിയാലോ?
0: ഇന്ത്യക്കാട് ബാലചന്ദ്രന്റെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക്

0: തെൻ മന്ത്രണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ.
1: നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്.
0: താങ്ക് യു.
1: ധാരാ ഈ കവിത പഠിപ്പിച്ചാന്നെ. നല്ല അടിപൊളി കവിതയായിരുന്നു.
0: എന്റെ ബാപ്പ പഠിപ്പിച്ചത്.
1: ഇപ്പൊ പഠിപ്പിച്ച പാട്ടാണല്ലേ.
0: അതെ.
1: പിന്നെ കഥയൊക്കെ പറയാനറിയോ?
0: അതെ.
1: പിന്നെ നിങ്ങളുടെ ചേത്തില്ലാത്ത ദ്വീപിലെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടാണ് നമ്മുടെ ഇവിടെ കവരത്തിയിലെ കാട്ടിയും.
0: ഞാൻ കവരത്തിയിലാണ് പഠിച്ചത്.
1: റിഫ എത്രാം ക്ലാസ് തൊട്ടാ കവരത്തിയിൽ പഠിച്ചത്?
0: ഒന്ന് രണ്ട്.
1: ഒന്നും രണ്ടാം ക്ലാസ്സും കവരത്തിയിലാണല്ലേ പഠിച്ചത്. ഏത് സ്കൂളില്?
0: ജെ ബി സൗത്ത് സ്കൂൾ.
1: സൗത്ത് സ്കൂളിലാണോ? അപ്പൊ ഇപ്പൊ മൂന്നാം ക്ലാസ്സില് നാട്ടില് പോയതാണോ?
0: അതെ.
1: അതെന്താ പോയത്? ട്രാൻസ്ഫർ ആണോ നിങ്ങൾക്ക്?
0: അതെ, ഉമ്മയ്ക്ക് ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയതാണ്. അതും ഞാൻ ഉമ്മയുടെ പോയത്.
1: ഉമ്മ ടീച്ചർ അല്ലേ, അപ്പൊ ഉമ്മ എടുക്കുന്നുണ്ടോ റിഫായ്ക്ക് എന്തെങ്കിലും സബ്ജക്ട്?
0: ഉമ്മ ഹൈസ്കൂൾ, വലിയ ഹൈസ്കൂളാണ് പഠിപ്പിക്കുന്നത്.
1: ആ, ഉമ്മ വേറെ സ്കൂളിലാണല്ലേ.
0: അതെ.
1: കൂടുതലും പഠിക്കാനൊക്കെ ഉമ്മ ആയിരിക്കും അല്ലേ സഹായിക്കുന്നത്?
0: അതെ.
1: നിങ്ങളുടെ അവിടത്തെ ഭാഷ അറിയോ അപ്പോ ചേത്തലാത്ത ദ്വീപിന്റെ?
0: അറിയാം.
1: എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് അവിടത്തെ.
0: നിങ്ങൾ അച്ഛക്ക് പോണ്ടാ, ഇച്ചക്ക് വാ, ഇച്ചക്ക് ലൈ.
1: അച്ഛക്കെന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് പോകുന്നതാണല്ലേ.
0: അതെ.
1: ഇച്ചക്കെന്ന് പറഞ്ഞാല്
0: ഇങ്ങോട്ട് വരുക.
1: ആ, ഇങ്ങോട്ട് വരികയാണല്ലേ.
0: അതെ.
1: പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ പ്രത്യേകിച്ച്?
0: ഇവിടെ നല്ല ചൂടാണ്, ഇടക്കും മഴ പെയ്യും.
1: ആ, ഇപ്പൊ ഇടക്ക് മഴ പെയ്യാറുണ്ട്, ഇടക്ക് ചൂടാണല്ലേ.
0: അതെ.
1: ഇനി കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞാലോ?
0: പറയാലോ.
1: ആ, നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ കേൾക്കാം.
0: ആ, മുത്തശ്ശി മരം. പണ്ട് ഒരു കാട്ടിൽ കൊറേ മരങ്ങളുണ്ടായിരുന്നു. ആ മരത്തിനെല്ലാം പൊക്കവും ഉയരവും ഭംഗിയും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മരത്തിന് മാത്രം ഭംഗിയും പൊക്കവും ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ഭംഗിയുള്ള എല്ലാ മരവും പൊക്കം കുറഞ്ഞ മരത്തിനെ കളിയാക്കും. അയ്യേ, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല, നിന്നെ എന്തിന് കൊള്ളാം, അങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പോൾ പാവം കരയുമായിരുന്നു കുട്ടിമരം. ഒരു ദിവസം അക്കാട്ടിൽ മരം വെട്ടുകാരൻ വന്നു. ആ മരം വെട്ടുകാരൻ നല്ല നല്ല മരം നോക്കി വെട്ടാൻ തുടങ്ങി. അപ്പോൾ ചെറിയ മരം പേടിച്ച് നിന്നു. അയ്യോ, ഇനി നിന്നെയും വെട്ടുമോ, അങ്ങനെ വെട്ടി പേടി. അപ്പോൾ മരം വെട്ടുകാരൻ വന്ന താഴെ തൊട്ട് മേല് വരെ നോക്കി. അയ്യേ, ഇതിനെ വെട്ടിട്ട് എന്ത് കാര്യമാ, ഇതിനൊട്ടും പൊക്കമില്ല, ഇത് വെട്ടിട്ട് എന്തുണ്ടാക്കാനാ. അങ്ങനെ പറഞ്ഞ് മരം വെട്ടുകാരൻ വലിയ മരങ്ങളും വെട്ടി എന്ത് പോയി. എന്നിട്ട് പൊക്കം കുറഞ്ഞ മരത്തിന് സന്തോഷം വന്നു. ഇക്കഥയിൽ നിന്ന് നമുക്ക് എന്ന് മനസ്സിലാക്കാം, ആരെയും ചെല്ലിയാൻ ആക്കുവാനും കളിയാക്കുവാനും പാടില്ല. ദൈവം

0: എല്ലാവർക്കും നന്മയ്ക്കാണ് സൃഷ്ടിക്കുന്നത്.
1: അടിപൊളി കഥയായിരുന്നു.
0: താങ്ക് യു.
1: റിഫായ് മോൻ വീട്ടിലിരിക്കുമ്പോൾ എന്താ ചെയ്യാറ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ?
0: കളറിംഗും ഡ്രോയിങ്ങും ചെയ്യണ്ടേ?
1: ഏത് തരം ഡ്രോയിങ് ആ വരയ്ക്കാൻ ഇഷ്ടം കൂടുതലും?
0: സൂപ്പർ ഹീറോസും സീനറി എല്ലാം വരയ്ക്കേണ്ടത്.
1: ആ, കളറിംഗ് ഭയങ്കര ഇഷ്ടാണോ?
0: അതെ.
1: അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ?

മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ മുത്തു മുഹമ്മദ് റസൂലേ കൽബിൻ സത്തായ ത്വാഹ റസൂലേ.

മതിപ്പോലോളിളങ്ങും പൂമുഖമേ, മതിനാറാവുളൈ മയങ്ങിടുന്ന മതിപ്പോലോളിളങ്ങും പൂമുഖമേ, എന്നും എനിക്ക് നാൾ വരണേ നബിയാ ചുണ്ടുകൊണ്ടൊരു

0: നല്ല അടിപൊളിയായിട്ട് റിഫായ് മോൻ പാടുന്നുണ്ട്.
1: താങ്ക് യു. ഞാൻ ഒന്നാം ക്ലാസ് തന്നെ പഠിച്ചതാണിത്.
0: ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ പഠിച്ച പാട്ടാണല്ലേ?
1: അതെ, മദ്രസിലൊക്കെ റബീലവർക്ക് എല്ലാം പാടിയ പാട്ടാ. സമ്മാനമൊക്കെ ഫസ്റ്റ് എല്ലാം കിട്ടി.
0: മഷാല്ലാ, നല്ലതുപോലെ ഇനിയും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ.
1: ആമീൻ.
0: റിഫൈമോൻ മിമിക്രി ഒക്കെ നടത്താന്ന് അറിഞ്ഞല്ലോ.
1: ആ, ചെറുതായിട്ട്.
0: ആ, ചെറുതായിട്ടൊരു മിമിക്രി നമുക്കിതിവിടെ അവതരിപ്പിക്കാല്ലേ?
1: ആ, ഫസ്റ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പൂച്ച. അടുത്തത് ആട്. അടുത്തത് കാക്ക. അടുത്തത് കുരങ്ങ്. അടുത്തത് ട്രെയിൻ. അടുത്തത് സിംഹം. അടുത്തത് പന്നി. അടുത്തത് കുയിൽ. ഇവിടെ എന്റെ മിമിക്രി അവസാനിക്കുന്നു.
0: മിമിക്രി ഒക്കെ അടിപൊളിയായിരുന്നു. ഇതാരാ മിമിക്രി ഒക്കെ പഠിപ്പിച്ചു തരുന്നത്?
1: താനേ പഠിച്ചത്.
0: തനിയെ പഠിച്ചതാണല്ലേ?
1: അതെ.
0: നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ.
1: താങ്ക് യു.
0: ഇനി സ്കൂളിൽ പോയാ പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ ഇമ്മിണിബല്യ ലോകത്തില് പങ്കെടുത്തത്?
1: ഞാൻ പറഞ്ഞു കൊടുക്കാം.
0: റിഫൈമോന്റെ പാട്ടും കഥയും കവിതയും മിമിക്രിയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീട്ടിലുള്ള എല്ലാവർക്കും അന്വേഷണം പറയണം കേട്ടോ.
1: പറയാം.
0: ഓക്കെ, അപ്പൊ ഇമ്മിണിബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
1: താങ്ക് യു.
0: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്കാ അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?

0: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി കേൾക്കാം.

0: ഫാട്ടഫെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ടഫെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് ആയുഷ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ചായക്കടയിലാണ്. നമുക്ക് ആ ചായക്കടയിലെ മുതലാളിയെ തന്നെ പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് മുഹമ്മദ് ഹുസൈൻ.
0: ഇപ്പൊ ഈ ചായക്കട തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും?
1: ഇപ്പൊ 2 വർഷം കഴിഞ്ഞ.
0: 2 വർഷം കഴിഞ്ഞു അല്ലേ. ഹുസൈൻ കവരത്തി തന്നെയല്ലേ സ്ഥലം?
1: ഞാൻ കവരത്തിക്കാരനാണ്.
0: ഹുസൈന് ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഉമ്മ ഉണ്ട്, പിന്നെ പെങ്ങളുണ്ട്, ചേട്ടനുണ്ട്, അനിയനുണ്ട്.
0: കല്യാണം കഴിച്ചതാണോ?
1: ആ കല്യാണം കഴിച്ചതാണ്. 2 കുട്ടികളുണ്ട്.
0: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാണും പെണ്ണും കെവിയിലാണ് അവർ പഠിക്കുന്നത്.
0: ഹുസൈൻ ആകാശവാണി കവരത്തിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ കേൾക്കാറുണ്ട്.
0: അത് ഇത് നമ്മുടെ ഈ പരിപാടി ഏതാണെന്നറിയോ? ഇത് പാട്ടുപെട്ടി എന്ന് പറയുന്ന പരിപാടി.
1: പാട്ടുപെട്ടി എന്ന് പറയുന്ന പരിപാടിയാണ് ഞാൻ കേൾക്കാറുള്ളത്.
0: ഹുസൈൻ നമ്മുടെ ഇവിടെ കവരത്തിയിൽ തന്നെയാണല്ലോ അല്ലെ ജനിച്ചു വളർന്നതൊക്കെ?
1: ആ എല്ലാ കവരത്തിലെ തന്നെ.
0: നമ്മുടെ ഇവിടെ സ്കൂളിലാണ് പഠിച്ചതൊക്കെ അല്ലേ?
1: ആ
0: എങ്ങനെയാണ് ഈ ചായകട എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടുമാണോ രാത്രിയും ഉണ്ടോ, എങ്ങനെയാണ് ഇത്?
1: ഇല്ല, രാവിലെ ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ട് 10 മണിയാകുമ്പോൾ തുറക്കും, പിന്നെ 1 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, പിന്നെ വീണ്ടും 3 മണിയാകുമ്പോൾ വന്ന് തുറക്കും. ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഓഫീസ് ഏരിയയാണ്, അതുകൊണ്ട് ഓഫീസിന്റെ ടൈമിലാണ് നമുക്ക് ഇവിടെ കച്ചവടം ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആരും പിന്നെ കാണത്തില്ല ഈ ഭാഗത്ത്.
0: അപ്പോ ഇന്ന് ഈ പരിപാടിയിൽ ഹുസൈന് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് മലയാളം സിനിമയിലെ മിന്നൽ വള എന്ന് പറയുന്ന പാട്ടാണ് കേൾക്കാൻ ഇഷ്ടം.
0: ആ മിന്നൽ വള എന്ന് തുടങ്ങുന്ന പാട്ടല്ലേ?
1: ആ
0: അത് ഏത് സിനിമയിലത്തെ പാട്ടാണെന്ന് അറിയോ?
1: ഇല്ല, അതിപ്പോ ഓർമ്മ ഇല്ല.
0: കുഴപ്പമില്ല, ഏതായാലും നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്?
1: ഈ പാട്ട് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും.
0: ആ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്, അതായത് വാട്സപ്പ് ഗ്രൂപ്പ്?
1: വാട്സപ്പ് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
0: അവർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഹുസൈൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ മിന്നൽ വള എന്ന് തുടങ്ങുന്ന ഈ പാട്ട് വെച്ചുതരാം. അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രതയില്ലം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
2: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 500,000 രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2,50,000 രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 800,000 രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

മനുഷ്യക്കടത്തോ? അതൊക്കെ സിനിമയിലും മറ്റു സ്ഥലങ്ങളിലുമല്ലേ? അല്ല, വീട്ടുജോലിയുടെയും നിർമ്മാണ ജോലികളുടെയും ഒക്കെ മറവിൽ ലക്ഷക്കണക്കിന് പേർ ഇന്നും അടിമകളാണ്. ചങ്ങലയില്ലാത്ത അടിമത്തം, അതാണ് മനുഷ്യക്കടത്ത്. ഇത് നിങ്ങളാവാൻ ഒരു വ്യാജ ഓഫർ മാത്രം മതി. ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ പോലീസ് ഹെൽപ്ലൈൻ നമ്പറായ 112 ലേക്ക്.

0: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
1: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ

0: സർവീസുകൾ ആരംഭിക്കുന്നതിനായുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ IAS അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ തന്നെ അഗത്തി ദ്വീപിൽ വച്ച് സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിർത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് സർവീസിനായി ഉപയോഗിക്കുക. ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ഹംസുല്ല സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം കേരള മുഖ്യമന്ത്രി VD സതീശനുമായി കഴിഞ്ഞ വാരം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ, ഒപ്പം കൊച്ചി, ബേപ്പൂർ ഉൾപ്പെടെയുള്ള ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട പ്രധാന തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകളുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൗകര്യങ്ങളും മറ്റ് അനുബന്ധ സഹായ സഹകരണങ്ങളും ഒരുക്കുക, ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾ കേരളത്തിലെ വിവിധ കോളേജുകളിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾ കാണുക, ഓപ്പറേഷൻ തൂഫാനിൽ ഉൾപ്പെടുത്തി ലക്ഷദ്വീപിലേക്ക് കടന്നുവരാൻ സാധ്യതയുള്ള ലഹരിയുടെ ശൃംഖലകളെ തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ രേഖാമൂലം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് വ്യക്തമാക്കി. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കൂടിയായ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സകൾ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തി പരിശോധനകൾ നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. രാഷ്ട്രഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ചരിത്രവും ദേശീയ സ്നേഹത്തിന്റെ സന്ദേശവും പുതിയ തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. അടിച്ചമർത്തപ്പെടലുകൾക്കെതിരെ ഇന്നും പോരാട്ടം തുടരുന്ന സ്ത്രീശക്തിയുടെ വീക്ഷണത്തിലൂടെയാണ് നാടകം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീരദേശാഭിമാനികളുടെ പോരാട്ടങ്ങളും ആവിഷ്കരിക്കുന്ന നാടകം ഝാൻസി റാണി, ബീഗം ഹസ്രത് മഹൽ, ഭിഖാജി ഖാമ തുടങ്ങിയ ധീരവനിതാ പോരാളികളുടെയും മഹാത്മാഗാന്ധി, ബാലഗംഗാധർ തിലക്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ജീവിത സമരങ്ങളും സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും നാടകത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു. സാമൂഹിക ബോധവൽക്കരണ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന കേരള ചേതന സംഘത്തിലെ അമച്വർ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഈ നാടകത്തിന്റെ അവതരണ ശൈലി നാടകത്തിനുള്ളിലെ നാടകം എന്ന സങ്കല്പത്തിലൂടെ വേദിയെയും പ്രേക്ഷകരെയും ഒരേ കുടക്കീഴിൽ ബന്ധിപ്പിക്കുന്നു. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 ആവേശം ഭാവി താരങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഗ്രാസ് റൂട്ട് പരിശീലന ക്യാമ്പുകളും പ്രതിഭാ വികസന പദ്ധതികളുമായി മുന്നേറുകയാണ് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ. 2016 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പൂർണ്ണ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ 2017 കോഴിക്കോടിൽ നടന്ന സന്തോഷ് ട്രോഫി സെലക്ഷൻ മീറ്റിലൂടെ ദേശീയ ഫുട്ബോളിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമാവുകയും തുടർന്ന് BC റോയ് ദേശീയ U17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ ദേശീയ മത്സരങ്ങളിൽ ലക്ഷദ്വീപ് ടീമുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന് സാധിച്ചു. ഇന്ത്യൻ ബീച്ച് ഫുട്ബോൾ ടീമിലേക്ക് ചരിത്രത്തിലാദ്യമായി ലക്ഷദ്വീപിൽ നിന്നും MP മുഹമ്മദ് അക്രമിനെ തെരഞ്ഞെടുക്കുകയും ദേശീയ ടീമിന്റെ ആദ്യ 30 സാധ്യതാ താരങ്ങളുടെ പട്ടികയിലേക്ക് ദ്വീപിലെ നിരവധി താരങ്ങളെ ഉൾപ്പെടുത്താനും ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിലൂടെ എത്തുന്ന സിനിമ മോഡലിംഗ് ഓഫറുകൾ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കും മുൻപ് 100 വട്ടം ചിന്തിക്കുക. ആ തിളക്കമുള്ള വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ അപകടകരമായ മനുഷ്യക്കടത്ത് സംഘങ്ങളാകാം. അപകടങ്ങൾ നമ്മുടെ പടിവാതിലും എത്താം. ജാഗ്രതയാണ് ഏറ്റവും വലിയ സംരക്ഷണം. ജാഗ്രത പാലിക്കൂ, സുരക്ഷിതരായിരിക്കൂ. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ 1-8-1, പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ 1-1-2.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ജൂലൈ 30 ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് സ്റ്റേറ്റ് നിർഭയാസെൽ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ദില്ലിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. സംസദി വന്ദേ മാതരം ഗീതായ വൈധാനിക സംരക്ഷണ വിധേയകഃ പാരിതംഗതഃ. ലോക്സഭായാം

0: ത്രീ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറില്ല. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് സഭയിൽ പറഞ്ഞു.
3: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
2: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
4: സഭാപതിജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തേ ലേക്കിൻ യേ അബീ ബി അധൂരാ ഹേ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹേ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
2: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരിയടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
5: 500+ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബുനാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 നീളവും 64 വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
2: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ്.

0: വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട, തിരുവല്ല, വള്ളംകുളം, തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: 7 താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുരപലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുരപലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 നേട്ടത്തിൽ 77928 നിഫ്റ്റി 24317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ്തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് kerala.gov.in വഴി August 9 അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ഓറഞ്ച് ജാഗ്രത, 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി മിഥുൻ ജയരാജും സംഘവും പാടിയതാണ്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

സന്ധ്യാഗീതത്തിലെ അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഇണം പകർന്ന് യേശുദാസ് ആലപിച്ചതാണ്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

0: പ്രചോദനം നിങ്ങളെ തുടങ്ങാൻ സഹായിക്കും. അച്ചടക്കം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ഓരോ പ്രഭാതവും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് നീ നിന്റെ സ്വപ്നത്തിനു വേണ്ടി എന്ത് ചെയ്യും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പ്രചോദനത്തിൽ നിന്ന് ആരംഭിക്കാം എന്നായിരിക്കും. പക്ഷേ അതിന്റെ സമാപനം അച്ചടക്കത്തിലാണ്. ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു മികച്ച പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിജയിയുടെ ജീവിതകഥ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തീ പോലെ പ്രചോദനം ജ്വലിക്കും. എന്നാൽ തീ എത്ര ശക്തമായാലും ഇന്ധനമില്ലെങ്കിൽ അത് അണഞ്ഞുപോകും. പ്രചോദനം ആ തീയാണ്. അച്ചടക്കം അതിന് തുടർച്ചയായി നൽകുന്ന ഇന്ധനമാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടാൻ തീരുമാനിക്കുന്നത് പ്രചോദനമാണ്. മഴയായാലും ക്ഷീണമുണ്ടായാലും അടുത്ത ദിവസവും എഴുന്നേറ്റോടുന്നത് അച്ചടക്കമാണ്. വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവരുടെ കഴിവല്ല, മറിച്ച് അവരുടെ സ്ഥിരതയാണ്. പ്രചോദനം വാതിൽ തുറക്കും. അച്ചടക്കം നിങ്ങളെ ആ വാതിലിലൂടെ വിജയത്തിന്റെ കൊടുമുടി വരെ നടത്തിക്കൊണ്ടുപോകും. ഈ ഒരു ചിന്തയോടെ നമുക്ക് വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചെടികളിലെ സൂക്ഷ്മ ജലസേചനത്തെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. KAU മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഭൂമിയിൽ ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം ജലം അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും അതികഠിനമായ വരൾച്ച നേരിടുമ്പോഴാണ് വെള്ളത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. ജലസ്രോതസ്സുകൾ മലിനമായും വറ്റിയുമൊക്കെ പോകുന്നത് ജലക്ഷാമം രൂക്ഷമാക്കുന്നുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ ജലസ്രോതസ്സുകളെ നമുക്ക് സംരക്ഷിക്കാം. മഴവെള്ളം പാഴായി പോകാതെയും സംരക്ഷിക്കാം. അതുവഴി നമ്മുടെ കൃഷിയെയും സംരക്ഷിക്കാം. കൃഷിയിൽ ജലം പാഴായി പോകാതെയുള്ള വിവിധ തരം ജലസേചന മാർഗങ്ങളുണ്ട്. സൂക്ഷ്മ ജലസേചന മാർഗങ്ങളെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്?
2: ജലസേചനത്തിന് വിവിധ രീതികളുണ്ട്. അത് ചെടികൾക്ക് വെള്ളം വിതരണം ചെയ്യപ്പെടുന്ന വിധത്തിന് അനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിരിജല ജലസേചനം, പ്രഷറൈസ്ഡ് ജലസേചനം എന്നിവയാണ് പ്രധാനപ്പെട്ട ജലസേചന രീതികൾ. ഇതിൽ ഉപരിതല ജലസേചന രീതികൾ, ഫ്ലഡ് ഇറിഗേഷൻ, ഫറോ ഇറിഗേഷൻ, ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷൻ എന്നീ പലതരത്തിലുണ്ട്. ഈ രീതിയിൽ ഒരു ജലസേചന പമ്പും ഉൾപ്പെടുന്നില്ല. ഇവിടെ ഗ്രാവിറ്റി വഴിയാണ് മണ്ണിന്റെ ഉപരിതലത്തിൽ വെള്ളം വിതരണം ചെയ്യുന്നത്. ഉപരിതല ജലസേചനത്തിൽ 40 മുതൽ 60% ജലക്ഷമത മാത്രമേ ഉള്ളൂ. ഉപരിതല ജലസേചന രീതിയിൽ വെള്ളം നഷ്ടപ്പെടുന്നത് കൂടാതെ ചെടികൾക്ക് നൽകുന്ന വളവും വെള്ളത്തോടൊപ്പം വേര് കടലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രഷറൈസ്ഡ് ജലസേചനം, സൂക്ഷ്മ ജലസേചനം, സ്പ്രിംഗ്ലർ ജലസേചന രീതികൾ എന്നിവയാണ്. പ്രഷറൈസ്ഡ് ജലസേചന രീതിയിൽ കൃഷിസ്ഥലത്തേക്ക് ഒന്നോ അതിലധികമോ കേന്ദ്ര സ്ഥലത്തേക്ക് ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പൈപ്പുകൾ വഴി വിതരണം ചെയ്യുന്നു. പൈപ്പ് ശൃംഖലയിലൂടെ താഴ്ന്ന മർദ്ദത്തിൽ വെള്ളം ഓരോ ചെടിക്കും വിതരണം ചെയ്യുന്നു. സൂക്ഷ്മ ജലസേചന രീതികൾ പ്രധാനമായും തുള്ളിനനയും തളിനനയുമാണ്. വ്യത്യസ്ത വ്യാസങ്ങളിലുള്ള പൈപ്പുകളിലൂടെ കൊണ്ടുവന്ന് എമിറ്ററുകൾ, മൈക്രോ സ്പ്രിംഗ്ലർ എന്നീ ജലനിർഗമന ഉപാധികളുടെ സഹായത്താൽ തുള്ളിനനയായോ നേർത്ത ധാരയായോ ചെടിയുടെ വേരുമണ്ഡലത്തിൽ ആവശ്യാനുസരണം മാത്രം നൽകുന്ന രീതിയാണ് സൂക്ഷ്മ ജലസേചനം.
1: ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: കേരളം സമർത്ഥമായ കാർഷിക പരിസ്ഥിതിയും അതിൽ ഉപരി വൈവിധ്യമാർന്ന വിളകളുമുള്ള ഒരു സംസ്ഥാനമാണ്. 300 മില്ലിമീറ്റർ വാർഷിക ശരാശരി മഴ ലഭിക്കുന്നു. ഈ മഴയുടെ 70% ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ലഭിക്കുന്നത്. ആയതിനാൽ ഡിസംബർ മുതൽ മെയ് വരെ വിളവുകൾക്ക് വേണ്ട വെള്ളം ലഭ്യമാക്കാൻ ജലസേചന സംവിധാനങ്ങൾ നമുക്ക് അവലംബിക്കേണ്ടതായിട്ട് വരുന്നു. ലഭ്യമായ ശുദ്ധജലത്തിന്റെ 70% കാർഷിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഗാർഹിക, വ്യവസായിക, വാണിജ്യ മേഖലകളിലെ ജലത്തിന്റെ ആവശ്യം കൂടിക്കൊണ്ടും ഇരിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ വെള്ളത്തിന്റെ വിനിയോഗം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ ശരാശരി പ്രതിശീർഷ ജല ലഭ്യത 91 2200 ഘനമീറ്ററിൽ നിന്നും 2050 1140 ഘനമീറ്റർ ആകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് 2050 ഇന്ത്യ ജലക്ഷാമം നേരിടേണ്ടി വരും എന്നതാണ്. ലഭ്യമായ ജലം കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ ജലക്ഷമതയും സുസ്ഥിരവുമായ ജലസേചന മാർഗമാണ് സൂക്ഷ്മ ജലസേചന രീതി.
1: ഏതൊക്കെ രീതികളായി സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിൽ വരുന്നത്?
2: സൂക്ഷ്മ ജലസേചന സംവിധാനത്തിലെ പൈപ്പ് ശൃംഖലയിലെ പ്രധാന ഭാഗങ്ങളാണ് പ്രധാന പൈപ്പ്, ഉപപൈപ്പ്, പാർശ്വ പൈപ്പുകൾ, എമീറ്ററുകൾ എന്നിവ. ഇവ കൂടാതെ തന്നെ അരിപ്പകൾ, വളസേചനത്തിനുള്ള വിവിധ ഉപകരണങ്ങൾ എന്നിവയും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഇതിൽ ജലസ്രോതസ്സിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ആവശ്യമായ അളവിൽ ഉപപൈപ്പിലേക്കും പാർശ്വ പൈപ്പിലേക്കും എത്തിക്കുന്നതാണ് പ്രധാന പൈപ്പുകൾ. PVC അല്ലെങ്കിൽ HDPE പൈപ്പുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പല വ്യാസത്തിലുള്ള പൈപ്പുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സാധാരണഗതിയിൽ 35 മുതൽ 75 സെന്റിമീറ്റർ വ്യാസവും 4 മുതൽ 10 സ്ക്വയർ സെന്റിമീറ്റർ മർദ്ദനിരക്കുമുള്ള പൈപ്പുകളാണ് പ്രധാന പൈപ്പുകളായി ഉപയോഗിക്കുന്നത്. വിളവുകളുടെ ജല ആവശ്യകതയും കൃഷിയിടത്തിന്റെ വിസ്തീർണവും അടിസ്ഥാനമാക്കിയാണ് പ്രധാന പൈപ്പുകൾ തിരഞ്ഞെടുക്കുന്നത്.
1: അപ്പൊ ഇതില് ഏതൊക്കെ രീതികളാണ് വേണം? സ്പ്രിംഗ്ലർ ഉണ്ട്, ഡ്രിപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ? അതോ ഇതൊഴിച്ചു വേറെ രീതികളും ഉണ്ടോ സൂക്ഷ്മ ജലസേചനത്തില്?
2: പ്രധാനമായും തുള്ളിമനിയും തളിമനി, അതായത് ഡ്രിപ്പ് ഇറിഗേഷനും മൈക്രോ സ്പ്രിംഗ്ലർ ഇറിഗേഷനുമാണ് സൂക്ഷ്മ ജലസേചന രീതിയിൽപ്പെടുന്നത്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രയോജനത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താല് സർഫേസ് ഇറിഗേഷൻ വേണം പറഞ്ഞ് വെള്ളം ഒത്തിരി വേസ്റ്റ് ആവുന്നുണ്ട്. അതിന് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങളിലാവുമ്പം വെള്ളത്തിന്റെ അത്ര വേസ്റ്റേജ് ഇല്ല. ഇതൊഴിച്ച് വേറെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്?
2: ഈ ജലസേചന രീതിയിൽ വെള്ളം നേരിട്ട് വിളവുകളുടെ വേര് പടലത്തിൽ എത്തിക്കുക വഴി കൃഷി ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃത്യമായ അളവിൽ ചെടിക്ക് ജലവും വളവും നൽകുവാനായിട്ട് സൂക്ഷ്മ ജലസേചന രീതിയിലൂടെ സാധിക്കുന്നു. ഉയർന്ന ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൈവരിക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ ജലം ഉപയോഗിച്ച് കൂടുതൽ കൃഷി സ്ഥലങ്ങള് നനയ്ക്കാൻ സാധിക്കുന്നു. 30 മുതൽ 50% വരെ വെള്ളം ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. ചരിഞ്ഞ പ്രദേശങ്ങളിലും ഫലപ്രദമായി ഈ ജലസേചന രീതി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ കുറഞ്ഞ പരിപാലന ചെലവേ വരുന്നതുള്ളൂ. ഉയർന്ന ജലസേചന ക്ഷമതയും ഇതിന് ഉണ്ട്. 85% മുതൽ 95% ജലക്ഷമത ഇതിൽ കൈവരിക്കാൻ സാധിക്കുന്നു. കൂടാതെ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ ചാർജ് ഗണ്യമായി ലാഭിക്കുവാനും ഈ ജലസേചന രീതി കൊണ്ട് സാധിക്കുന്നു. ചെടിയുടെ വേര് പടലത്തിൽ മാത്രം വെള്ളം നൽകുന്നത് കൊണ്ട് കളകളെ നിയന്ത്രിക്കാനായിട്ട് ഈ ജലസേചന രീതിയിൽ സാധിക്കുന്നുണ്ട്.
1: ഇവിടെ ഒരു കർഷകനൊരു സൂക്ഷ്മ ജലസേചന രീതി തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് വിളയാണ്, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന എന്തോ ആണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണോ?
2: തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചന രീതി എല്ലാ വിളവുകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിളയുടെ തരമനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ട വെള്ളത്തിലെ അളവ് വ്യത്യാസം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സൂക്ഷ്മ ജലസേചനത്തിലെ എമിറ്ററുകൾ വഴിയാണ് നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുന്നത്. ഈ എമിറ്ററിന്റെ ഡിസ്ചാർജ് മണിക്കൂറിൽ 2 മുതൽ 20 ലിറ്റർ വരെ അളവുള്ള എമിറ്ററുകൾ അവൈലബിൾ ആണ്. ഇത് ഏത് അളവുള്ള എമിറ്ററുകൾ എടുക്കണം എന്നതിനെ ഇന്ന് തീരുമാനിക്കുന്നത് മണ്ണും വിളവുകളും അനുസരിച്ചാണ്.
1: അപ്പോൾ ഒരു കർഷകൻ ഇത് തിരഞ്ഞെടുക്കുന്നതിന്റെ മുൻപേ ഒരു വിദഗ്ധന്റെ അടുത്ത് പോയി അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും അല്ലേ? അല്ല, നമ്മുടെ ഇഷ്ടം മാതിരി അത് എടുത്താൽ ചിലപ്പം അത് പ്രയോജനം ആകാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്.
2: തീർച്ചയായും ഇതിനനുസരിച്ച് നമ്മുടെ വിളവുകൾക്കും നമ്മുടെ ഫലത്തിന്റെ വിസ്തീർണവും അനുസരിച്ച് ഇതൊരു രൂപകൽപ്പന നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് അതിന് അനുയോജ്യമായ പമ്പും അതിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്.
1: മേഡം, കേരള കാർഷിക സർവകലാശാല വിവിധ ഗവേഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സൂക്ഷ്മജല സേചന മാർഗങ്ങളെ കുറിച്ച്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: കാർഷിക സർവകലാശാലയിലെ സർവകലാശാലയുടെ വെബ്സൈറ്റ് എന്ന പേരിൽ സൂക്ഷ്മ ജലസേചനത്തിന്റെ ഡിസൈന് ലഭ്യമാണ്. ഇത് ഉപയോഗിച്ച് കർഷകർക്ക് അവരുടെ സ്ഥലത്തിന് അനുയോജ്യമായ മൈക്രോ ഇറിഗേഷൻ രൂപകൽപ്പന ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ അടുക്കള തോട്ടങ്ങൾ നനയ്ക്കുന്നതിന് 50 ചെടിച്ചട്ടി നനയ്ക്കാൻ സാധിക്കുന്ന തുള്ളിനന കിറ്റും 40 മീറ്റർ സ്ഥലം നനയ്ക്കാൻ സാധിക്കുന്ന തളിനന കിറ്റും സർവകലാശാലയുടെ ഇതര സ്റ്റേഷനുകളിലെ സെയിൽസ് കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ജലപരിപാലന അഖിലേന്ത്യാ ഏകോപന ഗവേഷണ പദ്ധതിയുടെ കീഴിൽ വിവിധ കാർഷിക വിളകൾക്കുള്ള സൂക്ഷ്മ ജലസേചനത്തിന്റെയും വളസേചനത്തിന്റെയും ഷെഡ്യൂളുകൾ തയ്യാറാക്കി കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ 1 മാസത്തെ പരിശീലന പരിപാടിയും കാർഷിക സർവകലാശാല നടത്തുന്നുണ്ട്. കൂടാതെ സൂക്ഷ്മ ജലസേചന രീതിയുമായി ബന്ധപ്പെട്ട് വിവിധ പരിശീലന പരിപാടികളും നടത്തുന്നുണ്ട്.
1: ആദ്യം ഇച്ചിരി ചെലവ് കൂടുതലായിരിക്കും ഇങ്ങനത്തെ ജലസേചന രീതികൾക്കല്ലേ?
2: അതെ, ഈ സൂക്ഷ്മ ജലസേചന രീതി നടപ്പിലാക്കുന്നതിന് ഏകദേശം 30,000 മുതൽ 70,000 രൂപ 1 ഏക്കറിന് വേണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത് ഈ വിളവുകളെ അനുസരിച്ചാണ്. ഹ്രസ്വകാല വിളവുകളായ പച്ചക്കറികൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുമ്പോൾ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. ദീർഘകാല വിളവുകളായ തെങ്ങ്, തടി, ഇതിന്റെ 1/2 ഏക്കർ നമ്മൾ കണക്കാക്കുമ്പോൾ കുറവായിട്ടാണ് വരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കുന്ന ലാട്രം പൈപ്പുകള് ചെറിയ അകലത്തിൽ വളരുന്ന ചെടികൾക്ക് കുറവായി, അതേസമയം അടുത്ത് വളരുന്ന പച്ചക്കറി തുടങ്ങിയ വിളവുകൾക്ക് കൂടുതലായിട്ടും വരും. കർഷകരെ ഈ സൂക്ഷ്മ ജലസേന പദ്ധതി താല്പര്യപ്പെട്ടു വരുന്നവരുണ്ട്. അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി സിഞ്ചായി യോജന എന്ന പദ്ധതിയിൽ 55% സബ്സിഡി കർഷകർക്ക് നൽകുന്നുണ്ട്.
1: താല്പര്യമുള്ളവർ ഇതിനുവേണ്ടി അപേക്ഷിക്കാൻ പറ്റുമല്ലേ?
2: തീർച്ചയായും, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം ഓരോ ജില്ലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ കൊടുത്ത് ഈ സബ്സിഡി കർഷകർക്ക് ലഭ്യമാക്കാവുന്നതാണ്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഈ സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ അല്ലെങ്കിൽ രീതികൾ, ഇതിന്റെ ഒരു നടപ്പിലാക്കൽ ഏത് സ്ഥിതിയിലാണ്? ആൾക്കാർ ഇവിടെ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ? കർഷകർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ?
2: മുന്നോട്ട് വരുന്നുണ്ട്. വെള്ളത്തിന്റെ ലഭ്യത പ്രശ്നമായിട്ട് ഇപ്പൊ വരുന്നത് കൊണ്ട് കർഷകര് തോട്ടവിളകൾക്ക് ഈ ജലസേചന രീതി സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളും കൃഷിക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്.
1: അമ്മയുടെ മാധ്യമം സൂചിപ്പിച്ചത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റില് ഇതൊക്കെ മോഡൽ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ഒക്കെ അവിടെ ലഭ്യമാണ്. ഇതൊഴിച്ച് ആൾക്കാർക്ക് നേരിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ?
2: ജലസേന രൂപകൽപ്പന ചെയ്യേണ്ടതിന്റെ വിദഗ്ധ സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: ഇപ്പൊ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ജലസേചന മാർഗങ്ങൾ ചെയ്യുമ്പോൾ?
2: സൂക്ഷ്മ ജലസേചനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ട കുറെ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചനത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് അരിപ്പുകൾ. ഈ ജലസേചന രീതിയിൽ ജലം തുള്ളി തുള്ളിയായും നേർത്ത ധാരയുമായിട്ടാണ് ചെടികൾക്ക് നൽകുന്നത്. ഇതിനുപയോഗിക്കുന്ന ജലത്തിലെ മണൽ, കല്ല്, മറ്റു മലിന വസ്തുക്കൾ പൈപ്പ് ലൈനിലേക്ക് കടക്കാതെ തടയുന്നതിന് വേണ്ടിയാണ് ഈ അരിപ്പുകൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അത് ആഴ്ചകളിൽ വൃത്തിയാക്കി വയ്ക്കേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ഈ ജലസേചന രീതികളിൽ ഫ്ലഷ് വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലഷ് വാൽവുകളും അടിക്കടിയെ തുറന്ന് വിട്ട് മിറ്ററുകളുടെ പ്രവർത്തനം സുഗമമാക്കേണ്ടതായിട്ടുണ്ട്. കർഷകർ ഇത് ഈ പരിപാലന മുറകള് കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതായിട്ട് ഇതിന്റെ സുഗമമായ പ്രവർത്തനത്തിന്.
1: ഒരു പ്രാവശ്യം ഇത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫീൽഡിൽ നമ്മൾ ഇത് ചെയ്താൽ ഇത് എത്ര വർഷം വരെ ഇത് നീണ്ടു നിൽക്കും? ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും?
2: ഇത് നമുക്ക് 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്.

കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിലെ പ്രൊഫസർ ഡോക്ടർ ശൈലജ ജോസഫ്. ഡോക്ടർ ശൈലജ ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

ഗാനം കേട്ടല്ലോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. നെല്ലിനായാലും ജാതിക്കായാലും ഇഞ്ചിക്കായാലും നമ്മുടെ മറ്റു പച്ചക്കറികൾക്കായാലും കാലാവസ്ഥയ്ക്കനുസരിച്ച് പല രോഗങ്ങളും വരും, പല വളപ്രയോഗവും ചെയ്യേണ്ടി വരും, കീടനാശിനികൾ തളിക്കേണ്ടി വരും. അപ്പോ ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം.

0: വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിനു ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബെറ്റിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൽനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രിധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൌഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, കെ യു മേധ എന്നത് ഏത് പുതിയ ഇനം വിളയുടെ പേരാണ്? ഉത്തരം ബ്രഹ്മി. കേരളത്തിന്റെ 29th സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ പുതിയ 5 വിളയിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ബ്രഹ്മിയുടെ ഇനമായ കെ യു മേധ. ബ്രഹ്മി ഇനമായ കെ യു മേധ പ്രധാനമായും മധ്യകേരളത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനമാണ്. മികച്ച ഉൽപാദനശേഷിയും ഉയർന്ന ബാക്കോസൈഡ് അളവുമാണ് ഇതിന്റെ പ്രത്യേകതകൾ.

0: വയലിൻ പീഠം പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലിൻ വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലിൻ വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അതത് പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം നിലനിർത്തുന്നതിന് വിവിധ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പരിപാലിക്കുന്നവർക്കും കാവുകൾ, കണ്ടൽക്കാടുകൾ, ഔഷധ സസ്യങ്ങൾ, കൃഷി തുടങ്ങിയ ജൈവവൈവിധ്യ രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയവർക്കുമാണ് 25,000 രൂപയും ഫലകവുമടങ്ങിയ അവാർഡ് സമ്മാനിക്കുക. വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, കൃഷിക്കാർ എന്നിവർക്ക് അപേക്ഷിക്കാം. അവാർഡിനുള്ള അർഹത സാധൂകരിക്കുന്ന കുറിപ്പും വിശദവിവരങ്ങളും ഫോട്ടോയും സഹിതം കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനശ്രീ, അരക്കിണർ PO, മാത്തോട്ടം എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 11 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സമർപ്പിക്കണം. ഫോൺ 0495241609.

ICAR കൃഷി വിജ്ഞാന കേന്ദ്രം മിത്രാനികേതൻ തേനീച്ച കൃഷിയുടെ ദീർഘകാല പരിശീലനം സംഘടിപ്പിക്കുന്നു. വെള്ളനാട് പ്രവർത്തിക്കുന്ന മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വച്ച് തേനീച്ച പരിപാലനം എന്ന വിഷയത്തിൽ ദീർഘകാല പരിശീലന കോഴ്സ് ആരംഭിക്കുന്നു. താൽപര്യമുള്ളവർ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി 9446911451 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. വാട്സപ്പ് സന്ദേശത്തിൽ കൂടിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രാരംഭ ക്ലാസ് 2026 ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്നതാണ്. തിരുവല്ല മഞ്ഞാടി ഡക്ക് ഹാച്ചറി ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഗസ്റ്റ് 6-7 തീയതികളിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0469-2965535. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 24,800 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ, കോട്ടയം 27,200 രൂപ, പാല 26,700 രൂപ, എറണാകുളം 25,700 രൂപ, കൊച്ചി റെഡി 24,800 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 16,800 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, അടൂർ 22,000 രൂപ, കായംകുളം 22,500 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം 28,500 രൂപ, എറണാകുളം 33,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,100 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 65,000 രൂപ, അടൂർ 70,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,500 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,500 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 27,000 രൂപ, കോട്ടയം 25,600 രൂപ, പാല 24,000 രൂപ, മൂവാറ്റുപുഴ 24,000 രൂപ, തൊടുപുഴ 27,000 രൂപ. ഇതോടെ കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇനി 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേമാതരമെന്നും സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു.
2: മാന്യ ഗൃഹമന്ത്രി ജിക്ക് പ്രസ്താവ് കട്ടാഹുരവ് അപമാന നിവാരൺ അധിനിയം 1971 കാധേയക് പാരിത് രൂപ വിചാർ കിയാ.
1: എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് DMK അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരിശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
3: आपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने यह सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇതു സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഒഡീഷയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 175,000 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലസോർ, ഭദ്രക്, ജാജ്പൂർ,

0: മയൂർഭഞ്ച്, കെന്ദുഝാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും.
0: കൺവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 11 കൺവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 T47 ഫൈനലിൽ ഇന്നലെ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം എം ശ്രീശങ്കറിനെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് US ഇറാനിൽ വ്യാപക വ്യോമ ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോംഗോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചയ്ക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണുണ്ടായത്. പുതുതായി 3442 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻ വർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി
3: യുവവാണി
4: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
5: പേര്
3: സുറുമി ചടയമംഗലത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 3 വർഷമായി. ഇപ്പോ ആൾക്കാര് നേരിടുന്ന ഒരു ക്രൈസിസ് ആണ് കല്യാണം വേണോ വേണ്ടയോ എന്നുള്ളത്. ആസ് എ മാരിഡ് പേഴ്സൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ പാർട്ട്ണർ ശരിയാണെങ്കിൽ ഇൻ ദ സെൻസ് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ മാരേജ് ഓക്കെ ആണ്. പക്ഷേ മാരേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോംബോ ആണ്. ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അയാളെ മാത്രമല്ല നമ്മള് അവിടെ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നത്, അവരുടെ ഫാമിലി കൂടെ അതിന്റെ ഒപ്പം വരാറുണ്ട്. എപ്പോഴും ഒരു വൈ വൺ ഗെറ്റ് വൺ ആണ്. നമ്മൾ കല്യാണം കഴിച്ച എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാരോട് ചോദിച്ചാലും പുരുഷന്മാർ പറയും കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന്. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ പറയും കല്യാണം കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ മാരീഡ് ആയിട്ടുള്ള മെൻ ആയിരിക്കും. പക്ഷെ അതേസമയം സിംഗിൾ വിമൻസ് ആയിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വിമൻസ് എന്ന് പറയുന്നത്. അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും വിവാഹം കഴിക്കരുതെന്ന് പറയും.

എന്റെ പേര് ആർദ്ര, കോരാണി ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് വരുന്നത്. പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നൊരു സാധനം ഡെവലപ്പായി വരുന്നത് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെയാണ്. നമ്മൾ ചെയ്ത് പരിചയമില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പേടിയുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടും, കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. നമുക്കിപ്പോൾ ഒരു അറിവില്ലാത്ത ഒരു കാര്യത്തെ പറ്റി നമുക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടും, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ പൊതുവെ അങ്ങനെ ഒരു പബ്ലിക് മീഡിയത്തിലോ മറ്റോ ഒന്ന് സംസാരിക്കാൻ ഭയപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അത് മാറാൻ കാരണം ഇടപെടുന്ന ആൾക്കാർ, എന്റെ ചുറ്റുപാട്, മറ്റും ഒക്കെ തന്നെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് അത് ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉറപ്പായിട്ടും വേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇത് എന്ന് ഞാൻ പറയും. ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. ആകാശവാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു കാം ആൻഡ് പീസ്ഫുൾ വോയിസ് ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. ആ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കാമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് ആ ഒരു ചാനൽ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. കൂടാതെ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, ഇഷ്ടമുള്ള ചലച്ചിത്ര ഗാനം, അനുരാഗ ഗാനം പോലെ.

ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവച്ച പ്രത്യേക പരിപാടിയുടെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. യുവവാണിയിൽ അടുത്തതായി വൈഭവ സജയ് അവതരിപ്പിക്കുന്ന ഒരു ലളിതഗാനം കേൾക്കാം.

0: വൈഭവ സജയ് അവതരിപ്പിച്ച ലളിതഗാനമാണ് യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ലേന ഗോപിനാഥിന്റെ കവിതകൾ കേൾക്കാം.
2: ജീവിതത്തിൽ ഒരു കൂട്ടം ആഗ്രഹിക്കാത്തവരായ ആരുണ്ട്? അങ്ങനെ ഒരു ചിന്തയാണ് ഈ കവിത. ഈ കവിതയുടെ പേര് ഒരു തണൽ. ഒരു തണലായി നീ എന്നരികിലുണ്ടെങ്കിൽ ഈ വേനലും മെല്ലെ കടന്നുപോകും. ഒരു തെന്നലായി നീയൻ ചാരയുണ്ടെങ്കിൽ ഒരു സാന്ത്വനമായി നീ എന്നിൽ അലിഞ്ഞുചേരും. കൂടെയുണ്ടെങ്കിൽ ഈ കാർമേഘവും പയ്യെ ഏഴ് നിറങ്ങളുള്ള മഴ വില്ലു തീർക്കും. ഇരുൾമൂടിയൊരു വഴിത്താരയിൽ വഴിവിളക്കായി നീ തെളിഞ്ഞു നിന്നാൽ അഴൽപേറും ഈ മനസ്സും പതിയെ പൂവിടർത്തും. നീ കൂടണയുവാനായി ഞാൻ കാത്തു നിൽക്കുമ്പോൾ ഒരു മോഹപക്ഷി എന്നിൽ ചിറകടിക്കും. എന്നിൽ മരവിച്ച ചിന്തകൾ താനെ പുനർജനിക്കും. ഒരു തണലായി നീ എന്നരികിലുണ്ടെങ്കിൽ ഈ വേനലും മെല്ലെ കടന്നുപോകും.
3: ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അയാളുടെ സാന്നിധ്യം കൊതിക്കുന്ന മനസ്സിന്റെ ഒരവസ്ഥയുണ്ട്, ഒരു വേദനയുണ്ട്. ആ വേദനയാണ് ഈ വരികൾ. ഈ കവിതയുടെ പേര് നോവ്. ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മരം പെയ്യും ചില്ലകളിലൊന്നിൽ മഴത്തുള്ളിയായി ഞാൻ നിന്നെ തിരഞ്ഞു. അകലെ എവിടെയോ നീയൊരു കനലായി എരിഞ്ഞു. കടലാഴങ്ങളിൽ നീയൊരു മുത്തായി മറഞ്ഞിരുന്നു. എന്നിട്ടും ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മഞ്ഞു പെയ്യുന്ന രാവുകളിലൊന്നിൽ വന്നു തൊട്ടു. പ്രണയമായി നീ എന്നിൽ ചുണ്ടുകൾ നനഞ്ഞു. ഹൃദയം പിടഞ്ഞു, ലഹരിയായി പടർന്നു, നിഴലായി നടന്നു. അസ്തമിക്കാത്ത പകലിരവുകൾ നീ തന്നു. ആഴമേറിയ മുറിവുകൾ നീ തന്നു. മരണമില്ലാത്ത മരണവും നീ തന്നു. പുഞ്ചിരിയിൽ കലർന്ന കണ്ണുനീരും നീ തന്നു. എന്നിട്ടും ഇരുൾ വീണ ഇടവഴികളിലെവിടെയോ ഞാൻ നിന്റെ വരികൾ തിരഞ്ഞു. മരം പെയ്യൻ ചില്ലകളിലൊന്നിൽ മഴത്തുള്ളിയായി ഞാൻ നിന്നെ തിരഞ്ഞു.

0: ലയന ഗോപിനാഥ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: യുവവാണി സമാപിക്കുന്നു. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

നാളെ രാവിലെ 9:15 സഞ്ചാരി പരിപാടിയിൽ സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ കേൾക്കാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സഞ്ചാരി പരിപാടിയിൽ നാളെ രാവിലെ 9:15.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ രേഖ ആർ എം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് അവസാന ഭാഗം. രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് അവസാന ഭാഗം.

നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം കേൾക്കാം. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

നാളെ രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിടപറയും നേരം, ഒറ്റമുറിയിലെ ജാലകം, ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത വാർദ്ധക്യം, നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം ജിലേബി.

0: ഇനി പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായ

0: സഹായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും മൂന്ന് പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. ഒന്നാമത് കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവവികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1900

0: 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി ഓഗസ്റ്റ് 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ പിപിഇ കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇവ ഉപയോഗയോഗ്യമല്ലെന്നും പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽസ് മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന തുടരുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഈ മാസം 28 മുതൽ ആരംഭിച്ച പരിശോധന കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. 50 സ്ഥാപനങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട്, എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാവിലെ 11:30 മുതൽ ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്തും മറ്റന്നാൾ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേലും ഷെൽവ പ്രഭുവും ഫൈനലിലേക്ക് യോഗ്യത നേടി. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ഔപചാരിക തുടക്കം. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആന്റ് കനോയിംഗ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വർണ്ണശബളമായ ഘോഷയാത്ര മന്ത്രി ടി സിദ്ദിഖ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓഗസ്റ്റ് 2 ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തച്ചിലേടത്ത് ചുണ്ടൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: 700 households without water. Around 19,000 households remain without electricity as of this afternoon. Neeraj Chopra has qualified for the men's javelin finals in the Commonwealth Games in Glasgow. Javelin throwers Rohit Yadav and Yashvir Singh have also entered the finals. Earlier, India scripted history in para-athletics, securing a historic 1-2 finish in the men's 100 metres T47 final as Dilip Mahadu Gavit won the gold and Mohammad Basil M claimed silver last night. India holds the 8th spot in the Commonwealth Games medal with 15 medals including 3 gold, 9 silver and 3 bronze. In Taipei Open Badminton, Unnati Hooda, Devika Sihag, Tanvi Sharma and Kiran George have progressed to the singles quarterfinals. However, Anmol Kher and Aegis Pranoy crashed out in the second round matches today. Unnati Hooda defeated Tanya Hemant in an all-Indian tie. Tanvi Sharma defeated Indonesia's Thalita Wiryawau to reach the last 8. Devika Sihag beat Indonesia's Nikadek Dinda Pratiwi. Devika and Unnati will face each other in the top 8. Kiran George kept the Indian challenge alive in the men's singles, defeating compatriot Tharun Mannapalli. Benchmark domestic equity indices ended with modest gains today. The Sensex rose 274 points, or 0.35%, to close at 77,928, while Nifty added 67 points, or 0.3%, to settle at 24,317. In the broader market, at the National Stock Exchange, the mid-cap 100 index dropped 0.3%, while the small-cap 100 index fell nearly 0.6%. And now, before we end the bulletin, the headlines once again. Parliament passes legislation granting Vande Mataram the same statutory protection as the national anthem. Prime Minister Narendra Modi chairs meeting of Cabinet Committee on Security to review West Asia situation, stresses on unified mechanism for safeguarding citizens' interest, including seafarers. Delhi government says no legal action against individuals who participated in NEET protests, no protection for those with criminal background. US and Iran exchange fresh strikes, dimming hopes for a quick resolution of West Asia conflict. Red alert issued for very heavy rainfall in Gujarat and Madhya Maharashtra tomorrow. Flood situation in Odisha remains critical. Javelin throwers Neeraj Chopra, Rohit Yadav and Yashvir Singh qualify for the men's final at the Commonwealth Games. And that is all in the news at 9. Good night.
1: Agashavani.
2: Agashavani. വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് സാമ്പത്തിക വിപണി, ഈ വിഷയം അവലോകനം ചെയ്യുന്നത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKMRM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
3: ഇംഗ്ലീഷിൽ നാം ഉപയോഗിക്കുന്ന മാർക്കറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദമാണ് വിപണി എന്നത്. വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുകയും ഇടപഴകുകയും ചെയ്യുന്ന ഇടങ്ങളാണല്ലോ വിപണികൾ. ഇവിടെ സാമ്പത്തിക സേവനങ്ങളാണ് ഈ വിപണിയിൽ വിപണനം ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ നാട്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റിയുള്ള അജ്ഞതയാണ് പ്രധാന കാരണം. മാത്രവുമല്ല, കുറച്ചാളുകൾ ഈ മേഖലയെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നതും. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളർന്നു വരേണ്ടത് ആവശ്യമാണ്. സാമ്പത്തിക വിപണിയെപ്പറ്റി കൃത്യമായ ധാരണയും അറിവും എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും ഇന്ത്യയുടെ സാമ്പത്തിക വിപണിയിൽ അവരുടെ ഭാഗം നിർവഹിക്കാനുണ്ട്. അതിലൂടെ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏത് പൗരനും കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഭാഗത്തിൻ്റെ ഉദ്ദേശ്യം. ഏത് രാജ്യത്തിൻ്റെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിത്തറ അവിടുത്തെ വ്യവസായ വാണിജ്യ മേഖലകളിലെ പുരോഗതിയാണ്. ഈ പുരോഗതിക്കായി ധാരാളം നടപടിക്രമങ്ങൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും ഗവൺമെന്റും ചേർന്ന് ഒരുക്കാറുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന അടിത്തറയാണ് നമ്മുടെ

സാമ്പത്തിക വിപണി. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ മൂലധനവും പ്രവർത്തനങ്ങൾക്കാവശ്യമായ പണവും കൃത്യസമയത്ത് ലഭ്യമാക്കിക്കൊടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വിപണിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. സാമ്പത്തിക വിപണികളിൽ സാമ്പത്തിക സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വാങ്ങാനും വിൽക്കാനും താൽപ്പര്യമുള്ളവർ ഒത്തുചേരുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും വികസനത്തിനും സാമ്പത്തികം ആവശ്യമാണ്. ഇത് വിവിധ രീതിയിൽ ശേഖരിക്കാൻ സാമ്പത്തിക വിപണി ആ സ്ഥാപനത്തെ സഹായിക്കുന്നു. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അതിൻ്റെ മുതൽമുടക്ക് എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കുന്നത്. ബിസിനസിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ മുതൽമുടക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അത് വിവിധ ആളുകളിൽ നിന്നും ശേഖരിക്കും. ഇങ്ങനെ ശേഖരിക്കുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട്. അവ കണ്ടെത്താൻ സാമ്പത്തിക വിപണികൾ സംരംഭകരെ സഹായിക്കും. പണം മുടക്കാൻ തയ്യാറുള്ളവരെയും സംരംഭങ്ങൾ തുടങ്ങാനായി ആ പണം ശേഖരിച്ച് വിനിയോഗിക്കാൻ താൽപ്പര്യമുള്ളവരെയും കൂട്ടിച്ചേർക്കുന്ന ഇടമാണ് സാമ്പത്തിക വിപണി. ഇംഗ്ലീഷിൽ ഇതിന് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയും. ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയാത്ത പല സേവനങ്ങളും സാമ്പത്തിക വിപണി സംരംഭകർക്ക് ഉറപ്പാക്കുന്നു. സാമ്പത്തിക വിപണിയുടെ പ്രാധാന്യം പരിശോധിച്ചാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരുടെയും കൈകളിലായി ഉപയോഗിക്കാതിരിക്കുന്ന സമ്പത്ത് വ്യവസായ മേഖലയിലേക്ക് ഇറക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എവിടെ, എങ്ങനെ, എപ്പോൾ നിക്ഷേപിക്കണമെന്ന് നിക്ഷേപകരെ സാമ്പത്തിക വിപണി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആസ്തികൾ ഏത് സമയവും വിറ്റഴിക്കാൻ നിക്ഷേപകർക്ക് സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക വിപണി. വ്യവസായ രംഗത്ത് പണം മുടക്കാൻ താൽപ്പര്യമുള്ളവരെ ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൂടിയാണ് സാമ്പത്തിക വിപണി. സാമ്പത്തിക വിപണി രണ്ട് തരത്തിലുണ്ട്. പണവിപണി അഥവാ മണി മാർക്കറ്റ് എന്നും മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. പണവിപണി എന്താണെന്ന് പരിശോധിക്കാം. വളരെ ചെറിയ കാലത്തേക്കുള്ള വായ്പകൾ എടുക്കാൻ വ്യവസായികളെ സഹായിക്കുന്ന വിപണിയാണ് പണവിപണി എന്നറിയപ്പെടുന്നത്. സാധാരണയായി കുറച്ച് മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായി വരുന്ന പണത്തിൻ്റെ പോരായ്മ പരിഹരിക്കുന്നതിനാണ് കമ്പനികൾ എപ്പോഴും പണവിപണിയെ ആശ്രയിക്കുന്നത്. കമ്പനികളും മറ്റും ഇത്തരം ആവശ്യങ്ങൾക്കായി പലപ്പോഴും പണം കടം എടുക്കുന്നു. ഈ വായ്പകളുടെ തിരിച്ചടവ് കമ്പനികൾക്ക് സാധിക്കുമോ എന്ന് പരിശോധിച്ച ശേഷം പണവിപണിയിൽ നിന്ന് പണം ലഭ്യമാക്കും. നഷ്ടസാധ്യത വളരെ കുറവായിട്ടുള്ള പദ്ധതികളിലാണ് ഇങ്ങനെ പണം ഉറപ്പാക്കി കൊടുക്കുന്നത്. പലിശ നിരക്ക് വളരെ കുറവായിരിക്കും. ഹ്രസ്വകാല ബാങ്ക് വായ്പകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, വാണിജ്യ പേപ്പർ, ട്രഷറി ബില്ലുകൾ, വാണിജ്യ ബില്ലുകൾ എന്നിവ ഈ വിപണിയിലെ ധനശേഖരണ മാർഗങ്ങളാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന പണമാണ് പലപ്പോഴും പണവിപണിയിൽ നിന്ന് വലിയ കമ്പനികൾക്ക് താൽക്കാലിക ധനസഹായമായി നൽകുന്നത്. പണവിപണിയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ സാമ്പത്തിക വിപണിയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് പണവിപണി. കടം വാങ്ങലും വായ്പ നൽകലും ഈ വിപണികളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് മൂലധന വിപണിയെക്കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ട പണം കടമായി കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വിപണിയാണ് മൂലധന വിപണി അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ വിപണി രണ്ട് തരത്തിലുണ്ട്. പ്രാഥമിക വിപണി അഥവാ പ്രൈമറി മാർക്കറ്റ് എന്നും ദ്വിതീയ വിപണി അഥവാ സെക്കൻഡറി മാർക്കറ്റ് എന്നും. ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമായ മൂലധനം ഓഹരികളിലൂടെയോ കടപ്പത്രങ്ങളിലൂടെയോ ശേഖരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ധനശേഖരണ ഉപകരണങ്ങൾ ആദ്യം ഇറക്കുന്നത് പ്രാഥമിക വിപണിയിലാണ്. അതിനുശേഷം മാത്രമേ അവയെ ദ്വിതീയ വിപണിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഈ ഉദ്ദേശത്തോടുകൂടിയാണ്. ഈ വിപണിയിൽ കമ്പനികൾ അവരുടെ ഓഹരികൾ നേരിട്ട്

0: മറ്റ് നിക്ഷേപകർക്ക് നൽകുന്നില്ല. നിലവിൽ ഓഹരികളും മറ്റും കൈവശമുള്ള നിക്ഷേപകർ ഇവിടെ വന്ന് അവരുടെ കൈവശമുള്ള ഓഹരികൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് വാങ്ങാം. കമ്പനികളോ ഗവൺമെൻറ്റോ ഇറക്കുന്ന ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ ഇവയെല്ലാം ധനശേഖരണ ഉപകരണങ്ങളാണ്. ഇവയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വീണ്ടും വിൽക്കാവുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മേൽ സർക്കാരിൻ്റെയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെയും കൃത്യമായ മേൽനോട്ടവും നിയന്ത്രണവും ഉണ്ട്. ഇത് ഇടപാടുകാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തെ ജനങ്ങളുടെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന പണം ശേഖരിച്ച് മൂലധന നിക്ഷേപത്തിലേക്ക് മാറ്റി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്നു. ഇവിടെ നടക്കുന്ന വ്യാപാരം ഊഹക്കച്ചവട സ്വഭാവത്തിലുള്ളതാണ്. എങ്കിലും ഇത് ആരോഗ്യകരമായ ഒരു നിക്ഷേപ രീതി രാജ്യത്ത് വളർത്തിയെടുക്കുന്നു. ഷെയറുകളും മറ്റും വാങ്ങാനും വിൽക്കാനും ഉള്ള സൗകര്യമാണ് ഇവിടെ പ്രധാനമായും ഒരുക്കുന്നത്. ഇന്ന് ഓൺലൈൻ ട്രേഡിംഗാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നത്. ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കേണ്ടതാണ്. ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്ത ശേഷം ഓഹരി ദല്ലാളുകൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഓഹരി വിപണിയിൽ പ്രവേശിച്ച് ഏതൊരാൾക്കും ഈ വ്യാപാരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ തുടക്കം വളരെ രസകരമായ ഒരു കാര്യമാണ്. 1875 ബോംബെയിലാണ് അത് ആരംഭിച്ചത്. അന്ന് അവിടുത്തെ സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ഒരു സംഘടനയായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ 150 വർഷം അത് പിന്നിടുന്നു. 1956 ഈ സംഘടനയ്ക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമപരമായ അംഗീകാരം നൽകി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയമപരമായി നിലവിൽ വന്നു. മൊത്തം വ്യാപാരം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടതും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതുമായ 30 കമ്പനികളുടെ ഷെയറുകളുടെ ശരാശരി എടുത്തിട്ടാണ് ഇന്ത്യയിലെ സെൻസെക്സ് എന്ന സൂചിക തീരുമാനിക്കുന്നത്. 1986 ജൂലൈയിലാണ് ആദ്യമായി സെൻസെക്സിന് രൂപം നൽകുന്നത്. അന്ന് 100 രൂപയിലായിരുന്നു തുടക്കം. സാമ്പത്തിക വിപണിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. 1992 ഇത് ബോംബെയിൽ സ്ഥാപിതമായി. 1993 ഏപ്രിൽ 1 ഇതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചു. ധനവിപണിയിലേക്ക് അവർ 1994 മുതൽ പ്രവേശിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ ഇടപാടുകാർ ഇവരെല്ലാം കൂടി ചേർന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് രൂപം കൊടുത്തത്. ഈ സ്ഥാപനം ധാരാളം പ്രൊഫഷണലുകളുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിഫ്റ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവ ഇവരുടെ വിപണി സൂചികയാണ്. ധനവിപണിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തെക്കൂടി പരിചയപ്പെടാം. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒരു കമ്പനിയാണ് ഇത്. തീരെ ചെറിയതും ഇടത്തരവുമായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ക്രമീകരിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കറിയാം, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ICICI, IDBI, LIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, കാൻ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത്. ചെറിയ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പണം നൽകാൻ താൽപ്പര്യമുള്ളവരെയും അത് വാങ്ങാൻ താൽപ്പര്യമുള്ളവരെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഇടമായി ഈ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു. ഓഹരി വിപണിയിലെ കൃത്യമായ സർക്കാർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ മറ്റൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് സെബി എന്നാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 ഏപ്രിൽ 12 ബോംബെയിൽ സെബി സ്ഥാപിതമായത്. ഓഹരി വിപണിയിൽ ഉണ്ടായ വികാസങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഇല്ല എന്ന പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് സെബിക്ക് നിയമപ്രാബല്യം കൊണ്ടുവന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പാസാക്കുകയുണ്ടായി. ഓഹരി വിപണിയെ കൃത്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ഓഹരി വിപണിയിൽ നടക്കുന്ന തെറ്റായ കീഴ്വഴക്കങ്ങളും നിയമവിരുദ്ധമായ ഇടപാടുകളും അവസാനിപ്പിക്കുക, നിക്ഷേപകരുടെ പണത്തിന് സംരക്ഷണം ഉറപ്പാക്കുക, തെറ്റായ നടപടികൾക്ക് പിഴ ഈടാക്കുക, ഇടപാടുകളിലെ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും കണ്ടെത്തി തടയുക എന്നിവയാണ് സെബിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം. ഓഹരി നിക്ഷേപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സെബി വേണ്ടത്ര പരിശീലനങ്ങളും വിപണിയിൽ സർവേകളും ഗവേഷണങ്ങളും ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും സാമ്പത്തിക വിപണി വളരേണ്ടതായുണ്ട്. അതിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാവാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കും ധനവിപണി വളരേണ്ടത് ആവശ്യമാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നത് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. വളർന്നുവരുന്ന തലമുറ അവരുടെ നിക്ഷേപങ്ങളെ പരമ്പരാഗത നിക്ഷേപക മാർഗങ്ങളിൽ മാത്രം നിക്ഷേപിക്കാതെ സാമ്പത്തിക വിപണിയിലെ വിവിധ മാർഗങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വഴിതെളിക്കാനും കഴിയുമെന്ന് അറിയുക. ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് നാഷണലൈസ്ഡ് ബാങ്കുകൾ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സജീവമായ സഹായം ഏതൊരാൾക്കും ലഭിക്കും. 100 രൂപ മുതൽ തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ടുകളിലും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിലും നിക്ഷേപിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അവരുടെ ഉത്തരവാദിത്തം സമർത്ഥമായി നിറവേറ്റാം.
1: സാമ്പത്തിക വിപണി, ഈ വിഷയം കൂട്ടുകാർക്കായി അവലോകനം ചെയ്തത് 2015 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും പത്തനംതിട്ട വല്ലന TKM RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ പി സുനിൽകുമാർ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജാലകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഇനം പകർന്ന് MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം എഴുപൊന്നത്തരകൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. നടൻ എന്ന ചിത്രത്തിനു വേണ്ടി ജി ശ്രീറാമും മൃദുല വാര്യരും പാടിയ ഗാനം കേൾക്കാം. രചന ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഔസേപ്പച്ചൻ.

ആകാശവാണി കവരത്തി. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. മീഡിയം വീവിൽ 260.4 മീറ്ററിൽ, അതായത് 1152 കിലോ ഹെഡ്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:15 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.